ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 53:19. 103.6 മെഗാ ഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, വൈശാഖം 31, കൊല്ലവർഷം 1201, ഇടവം 7, 2026 മെയ് 21 വ്യാഴം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നതോടൊപ്പം ഇന്നത്തെ പരിപാടികളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ.
1: ബാലാദപി ഗൃഹീതവ്യം യുക്തമുക്തം മനീഷിഭി ദേവേരവിഷയം വസ്തു കിംന ദീപപ്രകാശേ. ആലോചനാമൃതമായ സുഭാഷിതമാണിത്. ബാലനാണ് പറയുന്നതെങ്കിലും പറഞ്ഞ കാര്യം യുക്തിഭദ്രമാണെങ്കിൽ ബുദ്ധിമാന്മാർക്ക് പോലും അത് സ്വീകരിക്കാവുന്നതാണ്. സൂര്യന് അവിഷയകമായ വസ്തുക്കളെ ദീപത്തിന് പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നുവല്ലോ. സഹസ്രകിരണനും സർവസാക്ഷിയുമായ സൂര്യൻ പ്രകാശം ചൊരിയുന്ന പകൽ സമയത്തു പോലും മറഞ്ഞിരിക്കുന്ന ചില വസ്തുക്കളെ സൂക്ഷ്മമായി

0: കണ്ടെത്താൻ നാം സാധാരണ ദീപത്തിൻ്റെ സഹായം സ്വീകരിക്കാറുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ കോടിയിലൊരംശം പോലും പ്രകാശം അത്തരം ദീപങ്ങൾക്കില്ല. എന്നാൽ സൂര്യപ്രകാശം വഴി കാണാനാവാത്ത വസ്തുക്കൾ പോലും ദീപത്തിന് കാട്ടിത്തരാനാവും. മുതിർന്നവർ മാത്രമല്ല നമ്മുടെ മാർഗദർശികൾ, കുട്ടികൾക്കും നമ്മെ വഴി നയിക്കാനാവും. വി ടി ഭട്ടതിരിപ്പാടിന് അറിവ് പകർന്നേകിയത് ഒരു ബാലികയാണെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയത് കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലൂടെ വായിച്ചറിഞ്ഞവരാണ് നാം. പറയുന്ന വ്യക്തിയുടെ പദവിയോ പ്രായമോ വേഷമോ ജാതിയോ സൗന്ദര്യമോ മതമോ ലിംഗമോ രാഷ്ട്രീയമോ അടിസ്ഥാനമാക്കി മൊഴിയുടെ മഹത്വമോ എഴുത്തിൻ്റെ മൂല്യമോ അളക്കുന്ന രീതിയാണ് ഇന്ന് നാം പൊതുവെ സ്വീകരിക്കാറുള്ളത്. വാക്കിൻ്റെ മൂല്യവും ഗൗരവവും ഇവ്വിധം തിട്ടപ്പെടുത്തുന്ന സമ്പ്രദായം ശരിയായ ഒന്നാണോ അല്ല എന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ബോധ്യപ്പെടും. ആളുവില കല്ലുവില എന്ന ചൊല്ല് വ്യാപകമായി സാമൂഹിക അംഗീകാരം നേടിയെടുത്ത സാഹചര്യത്തിൽ ആരാണ് പറഞ്ഞത്, ആരാണ് എഴുതിയത് എന്നതിന് പ്രാധാന്യം സിദ്ധിക്കുകയും എന്താണ് പറഞ്ഞത് എന്താണ് എഴുതിയത് എന്നതിന് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാട് ശക്തിപ്പെട്ടിട്ടുണ്ട്. ഈ ലോകസ്വഭാവം ബാലന്മാരുടെ വാക്കുകളെ വില കുറച്ച് കാണുവാൻ നമ്മെ പ്രേരിപ്പിച്ചു വരുന്നു. ഇത് സമൂഹത്തിൻ്റെ ശരിയായ പ്രയാണത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ ഭാവനയുടെ വിശാലാകാശത്തിൽ ചിറകുവിടർത്തി സഞ്ചരിക്കുന്നവരാണ്. എന്നിരുന്നാലും അപൂർവം സന്ദർഭങ്ങളിൽ യുക്തിയുടെ വെളിച്ചം വിതറുന്ന ആശയങ്ങളും ആലോചനാമൃതമായ ചോദ്യങ്ങളും അവരിൽ നിന്ന് ഉതിർന്നു വീഴാറുണ്ട്. വിസ്മയകരമായ ഇത്തരം ആശയങ്ങളും ചോദ്യങ്ങളും മുതിർന്നവരെപ്പോലും പ്രചോദിപ്പിക്കാറുമുണ്ട്. അതിനാൽ ബാലികാബാലന്മാരുടെ വാക്കിലും എഴുത്തിലും ജാഗ്രതയോടെ വ്യാപരിക്കുവാൻ മുതിർന്നവർ മനസ്സിരുത്തണം. ബാലസാഹിത്യത്തെ അപ്രധാനമായി കാണുകയും സാഹിത്യ തിരുമുറ്റത്തിൻ്റെ ഒരരികിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്നവർ ഭാവനയുടെ മാന്ത്രിക ദീപ്തിയോട് പൊറുക്കാനാവാത്ത അപരാധമാണ് ചെയ്യുന്നത്. കേവലയുക്തിയുടെ സൂചിമുനകൊണ്ട് കുഞ്ഞുങ്ങളുടെ മൊഴിച്ചന്തത്തെയും വാക്മയത്തെയും കുത്തിമുറിവേൽപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. മനീഷികൾക്ക് പോലും കണ്ണിൽപ്പെടാനാവാത്ത സൂക്ഷ്മവും അനർഹവുമായ കാഴ്ചകൾ കുട്ടികൾക്ക് കണ്ടെത്താനാവും. ദക്ഷിണേന്ത്യൻ പര്യടനത്തിനിടയിൽ തമിഴ്നാട്ടിലെ ഒരു സ്കൂളിൽ വിവേകാനന്ദ സ്വാമികൾ എത്തിച്ചേർന്ന സന്ദർഭം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. LP സ്കൂളിലെ കുട്ടികളോട് സ്വാമിജി ഒരു ചോദ്യം ചോദിച്ചു അത്രേ. വൈ ഇസ് കൃഷ്ണ പെയിൻറ്റഡ് ഇൻ ബ്ലൂ? ഒരു ബാലൻ ഇതിന് ഉത്തരം ഏകി. ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദ സ്കൈ, ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദ ഓഷ്യൻ, ഇറ്റ് ഈസ് ദ കളർ ഓഫ് ദ ഇൻഫിനിറ്റി, സോ കൃഷ്ണ പെയിൻറ്റഡ് ഇൻ ബ്ലൂ. മഹത്തായ ഉത്തരം കേട്ട് വിവേകാനന്ദ സ്വാമി ഹർഷപുളകിതനായി. ആ ബാലനെ അഭിനന്ദിച്ചു, നെറുകയിൽ വലതുകരം വെച്ച് അനുഗ്രഹിച്ചു. ഈ ബാലനാണ് പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലായ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറലായ ഗാന്ധിജിയും നെഹ്റുവും ആദരവോടെ രാജാജി എന്ന് വിളിച്ച സ്വാതന്ത്ര്യ സമര സൂര്യനായ സർ സി രാജഗോപാലാചാരി. തൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയ കുട്ടിയുടെ ജ്ഞാന തേജസ്സിന് മുന്നിൽ പ്രണമിച്ച വിവേകാനന്ദൻ നൽകിയ സന്ദേശം ബാലന്മാരുടെ അമരവാണി അർഹിക്കുന്ന ഗൗരവത്തോടെ നാം ഉൾക്കൊള്ളണമെന്നാണ്. വിശ്വശാന്തിയുടെ സന്ദേശം പ്രസരിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ആദരവോടെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കട്ടെ.
1: ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.

FM പ്രധാന വാർത്തകൾ. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് UDF പരിഗണിക്കുന്നത്. ഈ മാസം 29-ാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ചകൾ നടക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് HPV വാക്സിനേഷൻ കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 14 വയസ്സ് പ്രായക്കാരായ 6797 പെൺകുട്ടികളാണ് ജില്ലയിൽ ഇതുവരെ

വാക്സിൻ എടുത്തത്. കോഴിക്കോട്ടെ മുതിർന്ന മാധ്യമപ്രവർത്തകനും ദേശാഭിമാനി വാരിക സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററുമായിരുന്ന ടി കെ രമേശ് ബാബു അന്തരിച്ചു. സംസ്കാരം രാവിലെ 11 കുറ്റ്യാടിയിൽ വീട്ടുവളപ്പിൽ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഏഡൻ ഗാർഡൻസിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 ശേഷിക്ക് ലക്ഷ്യം മറികടന്നു. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ആറ് പത്തിന് കാവ്യാഞ്ജലി, വിദ്യാരംഭം, തിരുനല്ലൂർ കരുണാകരന്റെ കവിത, ആലാപനം സംഗീതവർമ്മ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ, ചുറ്റുവട്ടം. 6:55 കേൾക്കാം പരീസൺസ് ചായ, ഹാപ്പി ജേണി, പരീസൺസ് ലിബർട്ടി, സൺഫ്ലവർ ഓയിൽ, മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി, ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 ഓപ്പൺ ഫോറം, ഇത് ഭൂമിയാണ്. 7:20 കേരസമൃദ്ധി വെളിച്ചെണ്ണ, അപൂർവഗാനം. സഹപ്രായോജകർ വെനീസിയ ബാദ്വേർ. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. 7:30 ഒപ്റ്റിക് അവന്യൂ ബാലുശ്ശേരി, പാട്ടുപെട്ടിക്കാലം. സഹപ്രായോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. 7:45 കേൾക്കാം നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിറ്റേഷൻ, കോഴിക്കോട്. കരിയർ ക്വിസ്, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, പേരാമ്പ്ര. 7:55 എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ആർട്ട് കഫേ. 8:45 9:45 10:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 ഗാനോപഹാരം. 9:30 വാർത്താ തരങ്കിണി. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. 11:02 യുവർ ചോയ്സ്. 12:02 എവർ ഗ്രീൻ ഡ്യുവെറ്റ്സ്. 1:02 ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസലുകൾ. 3:02 യുവർ ചോയ്സ്. 4:02 മ്യൂസിക് മിക്സ്. 4:45 ഞാറ്റുവേല. 5:02 കോളിവുഡ് ഹിറ്റ്സ്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

0: നിങ്ങൾ കേട്ടത് തിരുനെല്ലൂർ കരുണാകരന്റെ വിദ്യാരംഭം എന്ന കവിത. ആലപിച്ചത് സംഗീത വർമ്മ.
1: കാവ്യാഞ്ജലി.

0: പ്രഭാതവന്ദനം.
1: അഴകുക്കു എന്ന് തുടങ്ങുന്ന ഗാനം പുഷ്പവനം കുപ്പുസ്വാമി പാടിയത്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിലൂടെ കേൾക്കാം ഇലക്കങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ജാനകി പാടിയ ഗാനം. കാവാലം നാരായണ പണിക്കരുടെ വരികൾ, എം ബി ശ്രീനിവാസിന്റെ ഈണം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിലൂടെ ഇനി കേൾക്കാം അരഞ്ഞാണം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, കെ ജി ജോയുടെ ഈണം.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐക്യർ സ്മൃതി മരത്തിലിനി വിളക്കും വെളിച്ചവും എന്ന ചിത്രത്തിന് വേണ്ടി മാധുരി പാടിയ ഗാനം. പി ഭാസ്കരന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ദേവരാജൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089 00990.

0: 5. ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ അറിയാം കോഴിക്കോട് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന ചില പ്രധാന പരിപാടികളെ കുറിച്ച്. ദേവഗിരി കോളേജ് ഫാദർ ജോസഫ് പൈക്കട മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരള ബാഡ്മിന്റൺ അസോസിയേഷനും ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷനും ചേർന്ന് നടത്തുന്ന യോനെക്സ് സൺറൈസ് സാവിത്രി ദേവി സാബു മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് ജൂനിയർ റാങ്കിംഗ് ടൂർണമെന്റ് 8 മണിക്ക്. നടക്കാവ് GITA നന്മ ജില്ലാ അവധിക്കാല ബാലയരങ്ങ് ഉദ്ഘാടനം കലാമണ്ഡലം സത്യവ്രതൻ 9 മണിക്ക് നിർവഹിക്കുന്നു. ഗോവിന്ദപുരം ലൈബ്രറിയിൽ ബാലവേദി അവധിക്കാല ക്യാമ്പ് 9 മണി മുതൽ. മാനാഞ്ചിറ ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ ഖാദി സമ്മർ സ്കൂൾ മേള 10 മണിക്ക്. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് വിദ്യാർത്ഥികളുടെ പെയിന്റിംഗ് പ്രദർശനം ഉദ്ഘാടനം മേയർ ഒ സദാശിവൻ 11 മണിക്ക് നിർവഹിക്കുന്നു. ടൗൺ ഹാളിൽ കളിയൊരുക്കം. അമേച്ചർ നാടക സംഘം അവതരിപ്പിക്കുന്ന നാടകം മാറുബലി
2: 6:30. കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
4: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
8: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
9: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
10: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
11: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
12: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
11: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
13: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
14: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
15: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
16: വെനീസിയ ബാത്ത്വെയർസ്.
17: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
16: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
18: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
19: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
0: ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് ബ്രഷ് ബിഫോർ ബെഡ്.
18: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36 രക്തസാക്ഷിത്വ ദിനം. രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിനെതിരെ

0: ായ വാക്സിൻ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് സമ്മേളനം ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. ഇന്ന് രാവിലെ 9 മണിക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കും. ഇന്നലെ ഗവർണർക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രോടെം സ്പീക്കർ ജി സുധാകരനായിരിക്കും മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടത്തുക. നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരിക്കും UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി 29-ാം തീയതിയാവും സഭ ചേരുക. June 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിനുമേലുള്ള ചർച്ചയും തുടർന്ന് വോട്ടെടുപ്പും നടക്കും.

0: കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. ഇന്ന് രാവിലെ 9 മണിക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കും. ഇന്നലെ ഗവർണർക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രോടേം സ്പീക്കർ ജി സുധാകരനായിരിക്കും മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടത്തുക. നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിരിക്കും യുഡിഎഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി 29-ാം തീയതിയാവും സഭ ചേരുക. ജൂൺ 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിനുമേലുള്ള ചർച്ചയും തുടർന്ന് വോട്ടെടുപ്പും നടക്കും.
0: 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
2: കാർഷിക മേഖല, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇറ്റലിയും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ നഴ്സുമാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാറുന്നതിന് നടപടികൾ എളുപ്പമാക്കുന്ന സുപ്രധാന കരാറും ഒപ്പുവച്ചിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിന് നിർണായക ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി റോമിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡിസൈനിങ്ങിലും കൃത്യതയിലും ഇറ്റലി ലോകപ്രശസ്തമാണെന്നും വിപുലമായ ശേഷി, പ്രതിഭ, താങ്ങാനാവുന്ന നവീകരണങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖങ്ങളുടെ നവീകരണം, ലോജിസ്റ്റിക്സ്, ബ്ലൂ ഇക്കോണമി എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നരേന്ദ്രമോദിയുടെ ആദ്യ ഉഭയകക്ഷി ഇറ്റലി സന്ദർശനമാണിത്.
0: സാംസ്കാരിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു പുരാതന നാഗരികതകൾ തമ്മിൽ ആശയവിനിമയം ശക്തമാക്കുന്നതിനുമായി 2027 ഇന്ത്യ ഇറ്റലി സംസ്കാര ടൂറിസം വർഷമായി ആഘോഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരസ്പര ധാരണ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ സാംസ്കാരിക നയതന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സംരംഭം സഹായിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ഇന്ത്യ സുസ്ഥിരവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ കാർഷിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇറ്റലിയിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. റോമിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ FIO ഡയറക്ടർ ജനറൽ ക്യൂ ഡോങ്യു ആണ് മെഡൽ സമ്മാനിച്ചത്. രാജ്യത്തെ 10,00,000 കർഷകർക്കും കാർഷിക ശാസ്ത്രജ്ഞർക്കും തൊഴിലാളികൾക്കും ബഹുമതി സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അഗ്രികോള മെഡൽ നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. 10,00,000 ഇന്ത്യൻ കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും ആദരമാണ് ബഹുമതിയെന്ന് അമിത്ഷാ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 5 പ്രതികളെ ഡൽഹി കോടതി അടുത്ത മാസം 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മംഗിലാൽ ഖാദിക്, വികാസ് ബിവാൾ, ദിനേഷ് ബിവാൾ, യാഷ് യാദവ്, ധനഞ്ജയ് ലോകഖണ്ഡേ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മറ്റൊരു പ്രതി ശുഭം ഖൈർനാറിന്റെ CBI കസ്റ്റഡിയും കോടതി നീട്ടിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6-ാമത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ അനുസ്മരണ ചടങ്ങുകൾ നടക്കും. ന്യൂഡൽഹിയിലെ വീർഭൂമിയിൽ രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലത്ത് കോൺഗ്രസ് നേതാക്കളും പ്രമുഖ വ്യക്തികളും പുഷ്പാർച്ചന നടത്തും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാവിലെ കോഴിക്കോട് DCC ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. SPC ദേശീയ തലത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് 6 ദിവസത്തെ വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 25 പരേഡോടെ ക്യാമ്പ് സമാപിക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിന്റെ പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ പൂർണ്ണ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു.

0: എബോളയുടെ ബുന്ദി ബുഗ്യോ എന്ന പ്രത്യേക വകഭേദത്തിനെതിരായ വാക്സിൻ കണ്ടെത്താൻ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ വൈറസ് വകഭേദത്തിനെതിരെ സാധ്യതാ പട്ടികയിലെ രണ്ട് വാക്സിനുകൾ വികസിപ്പിച്ചു വരികയാണെന്നും എന്നാൽ ഇവയൊന്നും ഇതുവരെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശകനായ ഡോക്ടർ വാസിമൂർത്തി അറിയിച്ചു. എറണാകുളം തടിയിട്ട് പറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പോലീസ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്നാണ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 2025 മുതലുള്ള 17,343 വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പദ്ധതിയെക്കുറിച്ച് വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്കും ക്യാമ്പസ് ഡയറക്ടർമാർക്കും വിശദീകരിക്കും.
0: IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 വിക്കറ്റ് ശേഷിക്ക് ലക്ഷ്യം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 147 റൺസ് നേടി. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ U19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മധ്യമേഖലാ മത്സരങ്ങളിൽ പാലക്കാടും തൃശൂരും ജേതാക്കളായി. തെക്കൻ മേഖലാ മത്സരങ്ങളിൽ ആലപ്പുഴയും തിരുവനന്തപുരവും വടക്കൻ മേഖലയിൽ വയനാടും മലപ്പുറവും വിജയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ May 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തുവന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് B.സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറിയവർ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. വിദ്യാർത്ഥികളുടെ സുരക്ഷിതയാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. യാന്ത്രിക ക്ഷമത, സുരക്ഷാ സംവിധാനം, ബ്രേക്ക് സംവിധാനം, തീകെടുത്താനുള്ള സൗകര്യം, സീറ്റിംഗ്, GPS വേഗനിയന്ത്രണ സംവിധാനം തുടങ്ങിയവയെല്ലാം പരിശോധിക്കും. കാലവർഷത്തെ നേരിടാൻ എറണാകുളം ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ G.പ്രിയങ്ക അറിയിച്ചു. DDMA അവലോകന യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര ബിശ്വനാഥ് ആർലേക്കർ. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി.

0: ട്രെയിൻ സമയം 8:07 മുംബൈ ലോകമാന്യതിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1:25 വൈകി ഓടുന്നു. കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റു ട്രെയിനുകളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
1: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ

0: മാർക്കറ്റ് പൾസ്.
1: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ദേശീയ ഓഹരി വിപണികളായ സെൻസെക്സ് 117 പോയിന്റ് കൂടി 75,318 നിഫ്റ്റി 41 പോയിന്റ് കൂടി 23,659 ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വിപണിയിൽ സ്വർണം ഗ്രാമിന് 14,615 രൂപ, പവന് 116,920 രൂപ, വെള്ളി കിലോഗ്രാം 274,000 രൂപ.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
1: കൊതിതീര കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
5: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
9: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
10: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
11: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
12: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
13: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
14: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
13: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
15: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: ഇന്നത്തെ ഗാനം.
1: ആയിരത്തി തൊള്ളായിരത്തി 1963 റിലീസായ നിത്യകന്യക എന്ന ചിത്രത്തിൽ നിന്ന് പി സുശീല പാടിയ ഗാനം. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
1: പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഭൂമിയിലെ ജൈവലോകം നിലനിൽക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം സമകാലീന ലോകം നേരിടുന്ന കടുത്ത പ്രതിസന്ധിയാണ്. ഇന്ന് ലോകത്ത് നാലിലൊരാൾക്ക് ശുദ്ധജലം ലഭ്യമല്ല. ജലക്ഷാമം എല്ലാ ജീവജാലങ്ങളെയും കാര്യമായി ബാധിക്കുന്നുണ്ട്.
2: ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ശുദ്ധജലം ലഭിക്കാതെ വരുമ്പോഴാണ് ജലക്ഷാമം ഉണ്ടാകുന്നത്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു ആഗോള പ്രശ്നമാണിത്.
1: ജലത്തിന്റെ അമിത ഉപഭോഗം, ജലക്ഷാമം എന്നിവയെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് ഗ്രൗണ്ട് വാട്ടർ വിഭാഗത്തിലെ ജില്ലാ ഓഫീസറും സീനിയർ ഹൈഡ്രോളജിസ്റ്റുമായ ലീന കെ.
2: ഇന്ന് ലോകമെമ്പാടുമുള്ള 1.2 ബില്യൺ ജനങ്ങൾ സുരക്ഷിതമായ കുടിവെള്ളം ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു, ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു, സാമ്പത്തികാവസ്ഥയെ തകിടം മറിക്കുന്നു. ജലക്ഷാമത്തിന് കാരണമായി തീരുന്ന പ്രധാന ഘടകം കാലാവസ്ഥാ വ്യതിയാനമാണ്. പ്രകൃതി ദുരന്തങ്ങളും ജലക്ഷാമത്തിന് ആക്കം കൂട്ടുന്നു. ജലത്തിന്റെ അമിത ഉപയോഗവും പാഴാക്കലും ജലമലിനീകരണവും ഒരു പരിധിവരെ ജലക്ഷാമം കൂട്ടുന്നതിന് കാരണമായി തീരുന്നു. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം ജലക്ഷാമത്തിന് വളരെയധികം ആക്കം കൂട്ടുന്ന ഒരു വസ്തുതയാണ്. ജനസംഖ്യാ വിസ്ഫോടനം അഥവാ അമിതമായ ജനസംഖ്യാ വർധനവും ജലക്ഷാമത്തിന് കാരണമായി തീരുന്നു.
1: മനുഷ്യനൊഴികെ സകല ജീവികളും ചുറ്റുപാടുകൾക്കനുസരിച്ചാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി സ്വയം ഒരു സാമ്പത്തിക സാമൂഹിക വിനിമയ വ്യവസ്ഥ രൂപപ്പെടുത്തിയിട്ടുണ്ട്. 2026 ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ വാട്ടർ ബാങ്ക്രപ്സി റിപ്പോർട്ട് ലോകം പരിഹരിക്കാനാവാത്ത ജലക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ലീന കെ തുടരുന്നു.
2: സ്വാഭാവികമായ നീർത്തടങ്ങൾ സംരക്ഷിക്കുന്നത് ദീർഘകാലമായ ഒരു പരിഹാര മാർഗമാണ്. കൂടാതെ വീടുകളിലും കെട്ടിടങ്ങളിലും മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിച്ച് ടാങ്കുകളിൽ സൂക്ഷിക്കുകയും കിണറുകളിലേക്ക് തിരിച്ചുവിട്ട് ജലനിരപ്പ് ഉയർത്തുകയും ചെയ്യുന്നത് ജലക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ്. കൃഷിയിടങ്ങളിലെ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഉപയോഗിച്ചിട്ടുള്ള ജലസേചന രീതികൾ എന്നിവയെല്ലാം ജലനഷ്ടം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. ഇത് കൂടാതെ കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള വിളകൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതും ജലക്ഷാമം കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ എന്നിവ മലിനമാകാതെ സംരക്ഷിക്കുകയും വയലുകളും തോടുകളും നികത്തുന്നത് ഒഴിവാക്കുകയും

ബിയോണ്ട് ദ സ്റ്റൈൽ. അപൂർവ ഗാനം.

മലയാളികളായ രണ്ട് ഗായകർ ഒരു തമിഴ് ചിത്രത്തിന് വേണ്ടി പാടി ഹിറ്റാക്കിയ ഒരു യുഗ്മഗാനമാണ് നിങ്ങൾ കേട്ടത്. 1984 റിലീസായ പുതുമൈപ്പെൺ എന്ന സിനിമയ്ക്ക് വേണ്ടി ജയചന്ദ്രനും സുനന്ദയും പാടിയ ഈ ഗാനത്തോടെയാണ് സുനന്ദ തമിഴ് ചലച്ചിത്ര രംഗത്ത് സജീവമാകുന്നത്. വൈരമുത്തുവിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്വേഴ്സ്, എൻ ഐ എസ് ഒ 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
9: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
8: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
10: വെനീസിയ ബാത്വേർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്വേഴ്സ്.
4: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.
8: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
11: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
12: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
2: കുട്ടികളിലെ അനീമിയ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ആയിഷ ഫെബിൻ.
3: രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതിനെ അനീമിയ എന്ന് പറയുന്നു. മാസം തികയാത്ത കുട്ടികൾ, 6 മാസം മുതൽ 5 വയസ്സുവരെയുള്ളവർ, കൗമാരപ്രായക്കാർ, ഗർഭിണികൾ ഇവരിലാണ് കൂടുതലായി കാണുന്നത്. ഈ സമയങ്ങളിൽ അയൺ റിക്വയർമെന്റ് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇവരിൽ അനീമിയ കൂടുതലായി കാണുന്നത്. പോഷകാഹാരക്കുറവ് കൊണ്ടുവരുന്ന അനീമിയ ആണ് ഏറ്റവും സുലഭമായി കാണുന്നത്. ഇതിനെ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്നു പറയുന്നു. ഇതിനു പുറമെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, RBC കോശങ്ങളെ നശിപ്പിക്കുന്ന ഹീമോലിറ്റിക് അനീമിയ, മജ്ജയെ തളർത്തുന്ന രോഗങ്ങൾ കാരണവും അനീമിയ വരാം. മലേറിയ, വിരശല്യം, അമിതമായ രക്തസ്രാവം, കിഡ്നി സംബന്ധമായ രോഗമുള്ളവരിലും രക്തക്കുറവ് മൂലം അനീമിയ ഉണ്ടാവാം. കുട്ടികളിൽ അനീമിയയുടെ രോഗലക്ഷണങ്ങൾ: കല്ല്, മണ്ണ്, ക്രയോൺസ്, ചുമരിലെ പെയിന്റ് ഇവ കഴിക്കുക, ഐസ് ക്യൂബ്സ്, പുളിയുള്ള സാധനങ്ങളോട് കൂടുതൽ താൽപ്പര്യം, ക്ഷീണം, കിതപ്പ്, തലവേദന, തലകറക്കം, പഠനത്തിൽ താൽപ്പര്യക്കുറവ്, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട്. അനീമിയ എങ്ങനെ തടയാം? ഇരുമ്പടങ്ങിയ ഭക്ഷണം ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചുവന്ന ചീര, ഈന്തപ്പഴം, ബീട്രൂട്ട്, മാതളം, ഉണക്കമുന്തിരി, മുരിങ്ങയില, മറ്റു ഇലവർഗ്ഗങ്ങൾ, ശർക്കര, പിസ്ത, നിലക്കടല, ചിക്കൻ, ബീഫ്, മത്സ്യം, മുട്ട, ഇവയിലെല്ലാം ധാരാളമായി അയൺ അടങ്ങിയിരിക്കുന്നു. അടുത്തുള്ള അംഗൻവാടികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ലഭിക്കുന്ന അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ ആഴ്ചയിൽ 1-2 ദിവസം കുടിക്കുക. വ്യക്തിശുചിത്വം പാലിക്കുക. ഇരുമ്പു പാത്രത്തിൽ ആഹാരം പാകം ചെയ്യുക. ചെറുതീയിൽ അടച്ചിട്ട് ഭക്ഷണം വേവിക്കുക. വിരബാധ ഒഴിവാക്കാൻ ചെരുപ്പിട്ട് നടക്കുക. വിരബാധ സംശയിക്കുന്നുവെങ്കിൽ വിരയിളക്കുന്നതിന് മരുന്നു കഴിക്കുക. മലേറിയ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് തടയുക. ഇനി അയണിന്റെ അബ്സോർപ്ഷൻ ശരീരത്തിൽ കൂട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അയൺ ഗുളികകൾ കഴിയുന്നതും ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് മാത്രം കഴിക്കുക. വൈറ്റമിൻ സി അടങ്ങിയ ഓറഞ്ച്, ലെമൺ ജ്യൂസ്, നെല്ലിക്ക, പപ്പായ, പേരക്ക അയൺ സിറപ്പിന്റെയോ ഗുളികകൾക്ക് ശേഷമോ കഴിക്കുന്നത് ശരീരത്തിൽ അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കുന്നു. ചായ, കാപ്പി ഇവ ഇരുമ്പടങ്ങിയ ഭക്ഷണത്തോടൊപ്പം കഴിക്കാതിരിക്കുക. ഇത് അയണിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. ഗർഭിണികൾ 6 മുതൽ 9 മാസം വരെ നിർബന്ധമായും അയൺ കാൽഷ്യം ഗുളികകൾ കഴിക്കുക. ഇത് ഒരേ സമയം കഴിക്കാതെ 2 നേരമായി ഇടവിട്ട് കഴിക്കാവുന്നതാണ്. മുലയൂട്ടുന്ന അമ്മമാർ 6 മാസം വരെ മുലപ്പാൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് നൽകുക. ഇരുമ്പടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പ്രത്യേക

0: വേഗം ശ്രദ്ധിക്കുക. അയൺ കാൽഷ്യം ഗുളികകൾ 6 മാസം വരെ അമ്മമാർ കഴിക്കുക. 1 വയസ്സിന് ശേഷം കുട്ടികളെ വിരയിളക്കുക. എല്ലാ 6 മാസവും കൃമിയുടെ മരുന്ന് 5 വയസ്സുവരെ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതാണ്. മറ്റു രോഗങ്ങൾ കൊണ്ടുവരുന്ന അനീമിയ കൃത്യമായി ചികിത്സിച്ചതിനു ശേഷം മാറ്റാവുന്നതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയൺ സിറപ്പ് അല്ലെങ്കിൽ ഗുളികകൾ കഴിക്കുക. വായു വഴി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അയൺ ഇഞ്ചക്ഷനായും അമിതമായി അനീമിയ ഉണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയും രക്തം ഉള്ളിലേക്ക് കയറ്റാവുന്നതാണ്.
1: കുട്ടികളിലെ അനീമിയ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആയിഷ ഫെബിൻ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറോക്ക്.
5: നൂറ ഹൗസ് ലോൺസ്, രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
7: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
8: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: ജയവിജയ ചിട്ടപ്പെടുത്തി ഡോക്ടർ ബാലമുരളീകൃഷ്ണ പാടിയ ഗ്രാമഫോൺ ഭക്തിഗാനം. ഗാനരചന വാണക്കുറ്റി രാമൻപിള്ള.

0: പാട്ടുപെട്ടി കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: കണ്ണട വാങ്ങുമ്പോൾ ഞാൻ സൗജന്യങ്ങളുടെ പിന്നാലെ പോകാറില്ല. ഏറ്റവും മികച്ചതെന്ന് ഉറപ്പുള്ള കണ്ണടകൾ മാത്രം നൽകുന്ന ബാലുശ്ശേരി ഒപ്റ്റിക് അവന്യൂ ആണ് എപ്പോഴും എന്റെ ചോയ്സ്.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്,
1: മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
5: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
6: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
7: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
9: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
10: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
11: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
12: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
13: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
12: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
14: റിയൽ എഫ് എം.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മനുഷ്യജീവനുകൾക്ക് ഭീഷണിയാകുന്ന അപകടകാരികളും അക്രമകാരികളുമായ തെരുവുനായകളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകിയിരിക്കുകയാണ് സുപ്രീംകോടതി. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ വിധി. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കരുതെന്നും അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കാൻ എല്ലാ ഹൈക്കോടതികളിലും പ്രത്യേക ബഞ്ച് രൂപീകരിക്കണമെന്നും ഈ വിധിയിൽ പറയുന്നു. ഡൽഹി ദേശാഭിമാനി സുപ്രീംകോടതി ലേഖകൻ റിതിൻ പൌലോസ്.
4: അതേ സ്ഥലത്ത് വീണ്ടും വിടരുതുമെന്ന ഒരു മുന്നുത്തരവിനെതിരെ ആ ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ട് സമർപ്പിച്ച നിരവധി ഹർജികളാണെന്ന് സുപ്രീംകോടതി തള്ളിയിട്ടുള്ളത്. അപകടകാരികളും പേവിഷബാധയേറ്റതും മാരാരോഗം ബാധിച്ചതുമായ തെരുവുനായ്ക്കൾക്ക് ദയാവധം നൽകാൻ ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ചരിയ എന്നിവരുടെ ബെഞ്ച് ഇന്ന് അനുമതി നൽകി. ഈ നടപടിക്രമങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു കാരണവശാലും കേസെടുക്കുകയോ മറ്റ് നിയമപരമായ നടപടികൾ പാടില്ലെന്നും സുപ്രീംകോടതി ഇന്ന് വിലക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ പോലുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ പോലും തെരുവുനായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചതായി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ ഉത്തരവും നിർദ്ദേശങ്ങളും കോടതി പുറത്തിറങ്ങി. അതിലേറ്റവും പ്രധാനം അപകടകാരികളുടെ നായകൾക്ക് ദയാവധം നൽകാനുള്ള തീരുമാനമാണ്. ഈ നായ്ക്കളുടെ സാന്നിധ്യമുള്ള പ്രദേശത്ത് വെറ്റിനറി വിദഗ്ധരുടെ വിലയിരുത്തലിന് ശേഷം ദയാവധം നൽകാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമം അടക്കമുള്ളവ പരിഗണിക്കണം. പ്രദേശങ്ങൾ സതുദ്ദേശത്തിൽ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു തരത്തിലും കേസെടുക്കാൻ പാടില്ല. അധികാര ദുർവിനിയോഗമാണെങ്കിൽ മാത്രം കേസെടുക്കാനുള്ള അനുമതി. പൊതുസ്ഥലം എന്നതിന്റെ വ്യാപ്തി ജനസാന്ദ്രത കണക്കിലെടുത്ത് തീരുമാനിക്കാം. അവിടെ നിന്നും തെരുവുനായ്ക്കളെ പൂർണ്ണമായും പിടിക്കണം. അവയെ വാക്സിനേഷന് ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. അതേസമയം ഈ കേസ് സംബന്ധിച്ച് നിരവധി പടംപൊലികളും നിരവധി പ്രശ്നങ്ങളും കോടതിക്ക് അകത്തും പുറത്തും ഉടലെടുത്തിരുന്നു. ഇതിലേറ്റവും പ്രധാനം ഈ കേസിലെ അപേക്ഷകരുടെ ബാഹുല്യമാണ്. നിരവധി മൃഗസ്നേഹികൾ നൂറുകണക്കിന് ഹർജികളും അപേക്ഷകളുമായിട്ടാണ് കോടതിയെ സമീപിച്ചത്. ഒരു ഘട്ടത്തിൽ ഇവിടെ ഞങ്ങൾ പന്തൽ കെട്ടണമോ എന്ന് പോലും

0: കോടതി ചോദിച്ചിരുന്നു. കേസ് പരിഗണിക്കവേ ഒരു പ്രധാനപ്പെട്ട ജഡ്ജി, ഒരു കാലത്തും മനുഷ്യന് വേണ്ടി ആരും ഇത്രയും വീറോടെ വാദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന നിരീക്ഷണവും നടത്തിയിരുന്നു. കേസ് നൽകുന്ന മൃഗസ്നേഹികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ 25,000 രൂപ മുതൽ 2,50,000 രൂപ വരെ കെട്ടിവെക്കണമെന്നും ഉത്തരവ് കോടതിക്ക് പുറത്തിറക്കേണ്ടി വന്നു. നായകൾക്ക് ഭക്ഷണം നൽകുന്നവർക്കെതിരെയുണ്ടായ ആക്രമണങ്ങളിൽ കോടതി കേസെടുക്കാനും ഉത്തരവിട്ടു. നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അതിൽ പ്രധാനമായും ABC ചട്ടങ്ങൾ പാലിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അത് പാലിക്കപ്പെടാത്തതിൽ രാജ്യത്തെ മുഴുവൻ ചീഫ് സെക്രട്ടറിമാരെയും ഒരു ദിവസം സുപ്രീം കോടതി വിളിച്ചു വരുത്തിയിരുന്നു. ഇതിനിടെ വീഡിയോ യുദ്ധം പോലും കോടതി നടന്നു. അത് കോടതി ഇടപെട്ട് വേണ്ട എന്ന് പറയുന്ന അവസ്ഥ വരെയെത്തി. നായകളെ ആക്രമിക്കുന്ന വീഡിയോകൾ, നായ സ്നേഹം പറയുന്ന വീഡിയോകൾ ഇവയെല്ലാം പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് മൃഗസ്നേഹികൾ എത്തിയിരുന്നത്. അത് കോടതി വിലക്കുകയായിരുന്നു.
1: പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ഏതെങ്കിലും ഒരു ജീവിയെ പേടിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അഭിപ്രായപ്പെടുന്നു സുപ്രീംകോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് VK ബിജു.
2: Article 21, ജീവിക്കാനുള്ള അവകാശം, ഒരു മനുഷ്യന് ഫ്രീ മൂവ്മെന്റ് ചെയ്യാനുള്ള അവകാശം, ഭരണഘടനാദത്തമായ അവകാശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒപ്പം തന്നെ 1960 പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റീസ് അഗേൻസ്റ്റ് ആനിമൽസ് ആക്ട് 1950, അതുപോലെ തന്നെ ലോക്കൽ ലോസിൽ പറയുന്ന കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് അടക്കം, ഡൽഹി മുനിസിപ്പാലിറ്റീസ് ആക്ട് അടക്കം, 1868 കൽക്കട്ട മുനിസിപ്പാലിറ്റീസ് ആക്ട്, 1888 മുംബൈ മുനിസിപ്പാലിറ്റീസ് അടക്കം ഉള്ള ഒരുപാട് ആക്ടുകളിൽ സ്ട്രേറ്റ് ഓഫ് ടു ബി ഡിസ്ട്രക്റ്റഡ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് നിയമമാണ്. അത് നിയമം നടപ്പിലാകാതെ ഇതുവരെ ഇരിക്കുമ്പോൾ ഇന്നത്തെ സുപ്രീം കോടതി വിധി, ABC റൂള്, നേരത്തെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ KSOPO അടക്കം ഇഷ്യൂ ചെയ്തിട്ടുള്ളത് നിലനിൽക്കണമെന്നും, എന്നാൽ മനുഷ്യനെ ഇതുപോലെ ആക്രമിച്ച്, അതായത് ഇന്റർനാഷണൽ എയർപോർട്ടുകളില്, ഇത് ഇന്ത്യയുടെ തന്നെ ഒരു വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലുള്ള ഫോറിനേഴ്സിനെ ആക്രമിക്കുന്നു. നടക്കാൻ പോകുന്ന ജഡ്ജിമാരടക്കമുള്ള, സാധാരണക്കാരടക്കമുള്ള ആളുകളെ രാവിലെ തിരുനായി ആക്രമിക്കുന്നു. വെളുപ്പിന് പോകുന്ന പാവപ്പെട്ട തൊഴിലാളികൾ, തെങ്ങി എത്താൻ പോകുന്നവൻ, പനി എത്താൻ പോകുന്നവൻ, കല്ലാശാരി പണിക്ക് പോകുന്നവൻ, റോഡ് പണിക്ക് പോകുന്ന തൊഴിലാളികൾ, അവർക്ക് കാറില്ല, അമ്പലത്തിൽ പോകുന്ന സ്ത്രീകൾ, ഇവരെല്ലാം ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടിക്കുന്ന പട്ടിക്ക് എന്താണ് പറയുക, റാബിസ് ആണ്ടോ ഇല്ലയോ എന്ന് ആർക്കുമേ അറിയില്ല. അപ്പം വലിയ ഭാഗം ജനങ്ങള് ഇതിൽ നിന്ന് ആക്രമണപ്പെട്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആക്രമിക്കപ്പെട്ട മനുഷ്യന് പ്രൈവറ്റ് ഡിഫൻസ് IPC യിലുണ്ട്, ഇപ്പോഴത്തെ DNS യിലുണ്ട്. തിരിച്ചു വെടിവെക്കാം, നമ്മുടെ ജീവൻ പോകുമെന്ന് തോന്നിയാൽ പ്രൈവറ്റ് ഡിഫൻസ് ആണ്. പക്ഷെ ഒരു പട്ടി, റാബിസ് എഫക്റ്റഡ്, ഫെറോഷ്യസ്, ഡേഞ്ചറസ് ഒരു പട്ടി ഒരു മനുഷ്യനെ ആക്രമിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒപ്പം തന്നെ ഒരു ആക്സിഡന്റ് നടന്നാൽ, ഒരാൾ മരിച്ചാൽ, അതല്ലെങ്കിൽ മറ്റൊരു വെൽഫെയർ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളുള്ള ഒരാളും, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മരിച്ചാൽ കോമ്പൻസേഷൻ കിട്ടും. പക്ഷേ ഒരു ഗൃഹനാഥനെ പട്ടി കടിക്കുമ്പോൾ ആ മനുഷ്യൻ പേ പിടിച്ച് മരിച്ചു കഴിയുമ്പോൾ ആ കുടുംബം അനാഥമാകും.
1: സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് സിരിജൻ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് തെരുവുനായ ആക്രമണത്തിൽ പലർക്കും നഷ്ടപരിഹാരം പോലും ലഭിക്കുന്നത്. അഡ്വക്കേറ്റ് VK ബിജു തുടരുന്നു.
2: അയർക്കുന്നത്തെ തൊഴിലുറപ്പുകാരി ഡോളി ചേച്ചിക്കും, അതായത് അവര് പട്ടി കടിച്ച് റാബിസ് അഫക്റ്റഡ് ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. അപ്പൊ അതിനകത്താണ് 2016 ജസ്റ്റിസ് ദീപക് മിശ്ര അടങ്ങുന്ന ബെഞ്ച് ചരിത്രത്തിലാദ്യമായിട്ട്, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് പട്ടി കടിച്ചവരുടെ ക്ഷേമാന്വേഷണത്തിന് മരുന്ന് ലഭ്യതയ്ക്കും ആന്റി റാബിസ് വാക്സിൻ അടക്കം കോമ്പൻസേഷൻ അടക്കമുള്ള ഇതിനൊരു കമ്മീഷനാണ് ജസ്റ്റിസ് സിരിജൻ കമ്മീഷൻ. അഭിരാമി എന്ന് പറയുന്ന കുഞ്ഞ് എന്താ സംഭവിച്ചത്? രാവിലെ അച്ഛൻ, പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ വേണ്ടി അയലോക്കത്തെ വീട്ടിൽ നിന്ന് പാല് മേടിക്കാൻ പോകുന്നു. ആ പാല് മേടിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന 5 പത്തികൾ കൂടി 11 വയസ്സുള്ള അഭിരാമിയെ ആക്രമിക്കുന്നു, കടിച്ച് കടിച്ച് കൊല്ലുന്നു. അതിന് റാബിസ് അഫക്റ്റഡാണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നു. പ്രാഥമികമായിട്ടുള്ള ചികിത്സ കൊടുത്തുവെങ്കിലും വാക്സിൻ ഇല്ല, ജില്ലാ ഹോസ്പിറ്റലിൽ പോകുന്നു, 2-3 വാക്സിൻ കൊടുക്കുന്നു, 7-8 ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടുന്നു. ആ അഭിരാമിക്ക് സിരിജൻ കമ്മീഷൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു എമൗണ്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു സിരിജൻ കമ്മീഷൻ ഉണ്ടായിരുന്നോണ്ടാണ് അത് നടന്നത്.
1: ABC പ്രോഗ്രാം കൃത്യമായി നടപ്പിലാക്കാത്തതാണ് തെരുവുനായ പ്രശ്നം ഇത്ര രൂക്ഷമാവാൻ കാരണമെന്ന് പറയുന്നു മൃഗസംരക്ഷണ പ്രവർത്തക സാലി വർമ്മ.
3: ഈ വിധി എന്ന് പറയുന്നത്, ഇതിലെ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം, ABC പ്രോഗ്രാമുകൾ ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്ഥലങ്ങളിലും പ്രോപ്പറായിട്ട് നടത്തണം എന്നുള്ളതാണ്. ഇത് കാലങ്ങളായിട്ട്

0: പറയണ ഒരു കാര്യമാണ്, ഇത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഹ്യൂമൻ ഡോഗ് കോൺഫ്ലിക്റ്റ് നിയന്ത്രണം നടന്നിട്ടുമുണ്ട് പല സ്ഥലങ്ങള്. ഇപ്പൊ ഊട്ടി, കൊടൈക്കനാൽ, പിന്നെ ഇപ്പോ ഡെറാദൂൺ, ഉത്തർപ്രദേശ്, ഇവിടുത്തെ ADC പ്രോഗ്രാംസ് നടക്കുന്ന സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ, ഏകദേശം റേബീസ് ഫ്രീ എന്നുള്ള രീതിയിൽ പോലും ആയ സ്ഥലങ്ങളാണ്. കേരളത്തില് കാലങ്ങളായിട്ട് ഈ ADC പ്രോഗ്രാം എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കുറച്ച് മാസങ്ങൾ ഈ പ്രോഗ്രാം നടക്കും, പിന്നെ അത് നടക്കില്ല. പിന്നെ ചെയ്യണ പ്രോഗ്രാം ആണെങ്കിലും മര്യാദയ്ക്ക് ചെയ്യാത്തൊരു അവസ്ഥയിലാണ് ഇത്രയും കാലങ്ങളായിട്ട് പോയിരുന്നത്. പിന്നെ ഈ ഡോഗ്സിനെ കൊല്ലാന്ന് പറയുന്നത് ഇപ്പോ സുപ്രീംകോർട്ട് പറഞ്ഞൊരു കാര്യം, പല മീഡിയ ചാനൽസും അത് വളച്ചൊടിച്ച് അക്രമകാരികളായ തെരുവനായ്ക്കളെ കൊല്ലാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. യൂട്ടനേഷ്യ ഓഫ് ഈ റേബീസ് സസ്പെക്റ്റഡ് ഡോഗ്സ്, അതുപോലെ മോർട്ടലി ഇൽ ഇല്ലെങ്കിൽ എക്സ്ട്രീംലി അഗ്രസീവ് ഡോഗ്സിനെ യൂട്ടനേഷ്യ എന്ന് പറയുന്ന ഈ ദയാവധം ഒരു മെഡിക്കൽ സൂപ്പർവിഷനോടെ ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാണ്ട് ജനങ്ങൾക്ക് ഇപ്പൊ ഒരു ഡോഗിനെ ഒക്കെ കൊന്നുകഴിഞ്ഞിട്ട് അത് അക്രമകാരിയായിരുന്നു എന്ന് പറയാനായിട്ടുള്ള ഒരു അനുവാദം എന്നുള്ള രീതിയിലല്ല. പല മീഡിയാസും ഇപ്പോ വാർത്ത ചെയ്ത് കൊടുക്കുന്നത് കോടതി അക്രമകാരികളായ ഡോഗ്സിനെ കൊല്ലാം എന്ന് പറഞ്ഞു. അക്രമകാരി എന്ന് പറയുമ്പോൾ ഈ ഡോഗിന് റേബീസ് എന്ന് പറഞ്ഞൊരു അസുഖം വരുമ്പോൾ അതിന് ആ ഒരു ബോധം നഷ്ടപ്പെട്ട് അത് ആൾക്കാരെ കടിക്കാനായിട്ട് പോണത്, അല്ലാണ്ട് ഒരു ഡോഗ് വെറുതെ പോയിട്ട് കുറച്ചുപേരെ കടിക്കാമെന്ന് വിചാരിച്ച് കടിക്കുന്നതല്ല.
1: വീടുകളിൽ ഓമനിച്ചു വളർത്തുന്ന നായകളെ പിന്നീട് തെരുവിലേക്ക് ഇറക്കിവിടാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും സാലി വർമ്മ കൂട്ടിച്ചേർക്കുന്നു.
0: എത്രത്തോളം ഈ ഡോഗ്സിനെ ADC ചെയ്താലും ജനങ്ങളും മീഡിയയും പറയണ പോലെ ഡോഗ്സിനെ കൊന്നാലും ഈ കേരളത്തിലെ തെരുവുകളിലേക്ക് ഏറ്റവും അധികം ഇറക്കി വിടുന്നത് വീട്ടിൽ വളർത്തുന്ന ഡോഗ്സ് ആണ്. ആൾക്കാര് വീട്ടിൽ ഓരോ പൂതി തോന്നിയിട്ട് ആൾക്കാർ വാങ്ങും, വാങ്ങിയിട്ട് അവർക്ക് മതിയാകുമ്പോ ഈ ബ്രീഡ് ഡോഗ്സ് ആണ് പകുതി കേരളത്തിലും. മിക്സ് ബ്രീഡ് ഡോഗ്സിനെ ഇറക്കി വിട്ട അവരും ടോട്ടലുള്ള ഡോഗ്സും ബ്രീഡായിട്ടുള്ള ഈ മിക്സ് ബ്രീഡ് ഡോഗ്സ് ആണ് ഏറ്റവും അധികം കേരളത്തിലെ തെരുവുകളിലുള്ളത്. അപ്പോ അത് ഓവറോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ADC പ്രോഗ്രാം, അതുപോലെ വാക്സിനേഷൻ, മാസ് വാക്സിനേഷൻ നടത്തണം. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ നാടൻ ഇനം കുട്ടികളെ അഡോപ്റ്റ് ചെയ്ത് വീട്ടിൽ വളർത്താനും വീട്ടിൽ ഓൾറെഡി വളർത്തുന്ന ഡോഗുകളെ റോട്ടിൽ ഇറക്കി വിടാണ്ട് ഇരിക്കണം ആൾക്കാർ.
1: തെരുവനായ ശല്യം രൂക്ഷമായ, തെരുവനായയുടെ ആക്രമണത്തിൽ പിഞ്ചുകുഞ്ഞുങ്ങൾക്കടക്കം ജീവൻ പോലും നഷ്ടമായ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനൊരു പരിഹാരം വേണമെന്ന് ആവശ്യം കാലങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുപ്രീംകോടതിയുടെ ഈ വിധി കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. മൃഗങ്ങളോടുള്ള കരുണ നിലനിർത്തി മനുഷ്യന്റെ സുരക്ഷയും തെരുവുനായകളുടെ ശാസ്ത്രീയമായ നിയന്ത്രണവും വരും ദിവസങ്ങളിൽ നടപ്പിലാകുമെന്ന് പ്രത്യാശിക്കാം. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം ഫഹദ് റസാ.

0: चंदन का एहसास। मुबारक ज्वेलरी ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി, കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
1: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
4: കർണാടക സംഗീതത്തിൽ 72 മേളകർത്ത രാഗങ്ങളും എണ്ണമറ്റ ജന്യരാഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഒരേ രാഗങ്ങളിൽ തന്നെ ഒരുപാട് പാട്ടുകൾ ഉണ്ടാവുകയും പല രാഗങ്ങളിലും പാട്ടുകൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും പാടാനും ആസ്വദിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കാനുമുള്ള ബുദ്ധിമുട്ട്. മാത്രമല്ല, പല രാഗങ്ങൾക്കും ഹാർമോണിയം ബേസ് ചെയ്തിട്ടുള്ള ഓർക്കസ്ട്രേഷൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും സാഹചര്യങ്ങളും സിനിമയിലെ സിറ്റുവേഷനും ഒത്തുവരുമ്പോൾ പലപ്പോഴും പാടാനൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള പല രാഗങ്ങളും പലരും ഉപയോഗിക്കാറുണ്ട്. അത്തരം ഒരു രാഗമാണ് ജ്യോതി സ്വരൂപിണി. 68 മേളകർത്ത രാഗമാണ് ജ്യോതി സ്വരൂപിണി.

പാടാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഈ രാഗത്തിൽ ഒരു ഗാനം ചിട്ടപ്പെടുത്തി നമ്മളെ അത്ഭുതപ്പെടുത്തിയ ആളാണ് ശ്രീ ഔസേപ്പച്ചൻ. സംക്രമപ്പൂത്തിങ്കളെ എന്ന ഗാനം നമുക്ക് കേൾക്കാം.

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
6: അതിനവരെന്താ സ്കൂൾ തുടങ്ങിയോ?
5: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷേ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
6: മൈജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
8: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
9: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും ഫാർമസിയും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ ചേതന.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലപ്പറമ്പ്, കോഴിക്കോട്.
3: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
10: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
11: അമ്മയുടെ കണ്ണിന് തീരെ സുഖമില്ല, എവിടെ ഇപ്പൊ കാണിക്കാം?
10: അതിനെന്താ ഇത്ര ആലോചിക്കുന്നത്? നമ്മുടെ പേരാമ്പ്രയിലെ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇഞ്ചക്ഷനോ വേദനയോ ഇല്ലാത്ത തിമിര ശസ്ത്രക്രിയ, റെറ്റിന ക്ലിനിക്, ഗ്ലോക്കോമ ക്ലിനിക് തുടങ്ങിയ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളും അവിടെ ലഭ്യമാണ്. മാത്രമല്ല, ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
12: ഹലോ, കരിയർ കിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
13: മഞ്ജിമയാണേ.
12: മഞ്ജിമ, എവിടെ നിന്ന് വിളിക്കുന്നു?
13: നടുവട്ടം, ബേപ്പൂരിൽ നിന്ന്.
12: എന്ത് ചെയ്യുന്നു?
13: ഞാൻ ടീച്ചറാണ്.
12: ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ?
13: ഓക്കെ ഓക്കെ.
12: ഇന്നത്തെ ചോദ്യം ഇതാണ്: മിശ്രഭോജനം സംഘടിപ്പിച്ച പ്രമുഖ

0: സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓർമ്മ വരുന്നുണ്ടോ? മിശ്രഭോജനം സംഘടിപ്പിച്ച പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവ് എറണാകുളം ജില്ലയിൽ ജനിച്ചയാളാണ്.
1: സഹോദരൻ അയ്യപ്പനാണോ?
0: യെസ്, സഹോദരൻ അയ്യപ്പനാണ്. ഉത്തരം വളരെ ശരിയാണ്. അഭിനന്ദനങ്ങൾ. കരിയർ ക്വിസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം. സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ച പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവ്. എറണാകുളത്ത് വൈപ്പിൻ ദ്വീപിലെ ചെറായിയിൽ കുമ്പളത്ത് പറമ്പിൽ എന്ന പുരാതന കുടുംബത്തിൽ കൊച്ചാവു വൈദ്യൻ്റെയും ഉണ്ണൂലിയുടെയും ഒമ്പതാമത്തെ മകനായി 1889 ഓഗസ്റ്റ് 22 സഹോദരൻ അയ്യപ്പൻ ജനിച്ചത്. 1917 അദ്ദേഹം സഹോദര സംഘം സ്ഥാപിക്കുന്നത്. മിശ്രവിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണമായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. ജാതിക്കെതിരായി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, മറിച്ച് സമുദായക്കാരുടെ മനസ്സിൽ നിന്നു തന്നെ താഴ്ജാതി ബോധം നീക്കം ചെയ്യേണ്ടതുണ്ടെന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശമാണ് സഹോദരൻ അയ്യപ്പനെ മിശ്രഭോജനം എന്ന ആശയത്തിലേക്ക് നയിക്കുന്നത്. 1917 May 29 മിശ്രഭോജനം സംഘടിപ്പിക്കപ്പെട്ടത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
2: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. കരിയർ ക്വിസ് സമർപ്പിച്ചത്
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
4: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
2: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
6: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. സമർപ്പിക്കുന്നത്
7: HNK യൂറോളജി സെന്റർ,
8: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
9: കഥകളുടെ കാലമാണ് കാലവർഷം. കടല് കലിച്ചു കേറി വരുമ്പോ ഉയിരില് പേടിയുള്ള അരയന്മാർ കടം കൊണ്ട് കള്ളുകുടിച്ച് തന്തയ്ക്ക് പറഞ്ഞും തമ്മിത്തല്ലിയും പുറത്തിറങ്ങാൻ പറ്റാണ്ട് കുടികളിൽ കുത്തിയിരുന്ന് പഴങ്കഥ പറയാൻ തുടങ്ങും. നാട്ടുസൂക്കേട് പിടിച്ച് മരിക്കുന്നതിനും കുഞ്ഞമ്മത്താത്തിയെ കെട്ടുന്നതിനും മുമ്പ് കടലിൽ പോകാത്ത നേരത്തെല്ലാം മുറ്റത്തും തിണ്ണയിലും വലകെട്ടാനിരിക്കുമ്പോൾ സുപ്രനരയൻ പഴയ വാലന്മാരുടെ ചരിത്രക്കെട്ടഴിക്കും. അരയനെന്നും ധീവരനെന്നും അയാൾ പറയില്ല, വാലനെന്നേ പറയൂ. അങ്ങനെ ഒരു സന്ധിയിലാണ് സുപ്രൻ ചെമ്പിലരയൻ്റെ കഥ പറഞ്ഞത്. തൊട്ടുകൂടാത്ത കാലത്ത് പോരാളികളായ ക്ഷത്രിയന്റെ വീറും വിലയും വാലന്മാർക്കുണ്ടായിരുന്നുവത്രേ. മഹാരാജാവ് ബാലരാമവർമ്മയുടെ നാവിക പടത്തലവനും വേലുത്തമ്പിദളവയുടെ വലങ്കയ്യുമായ ചെമ്പിലരയൻ നടത്തിയ പടയോട്ടത്തിന്റെ കഥ ഇനി എത്ര പറഞ്ഞാലാണ് സുപ്രൻ നിർത്തുന്നത്? ഓരോ വട്ടം പറയുമ്പോഴും യുദ്ധങ്ങൾക്ക് നിറവും പകിട്ടും കൂടും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് തന്തയുടെ നാവി നിറങ്ങി വന്ന ചെമ്പിലരയൻ്റെ ആത്മാവ് ചീരയുടെ ഉള്ളിലേക്ക് കയറിക്കൂടി. ഒരു ദിവസം അവളങ്ങ് ചെമ്പിലരയനായി മാറി. 1808 വർഷാവസാനത്തെ വെളുപ്പാങ്കാലത്ത് 3 ഓടിവള്ളങ്ങൾ പോരാട്ടവീര്യം മുഴുവനും ഉള്ളിലൊതുക്കിക്കൊണ്ട് വേമ്പനാട്ടുകായലിലൂടെ സ്വരമെല്ലാം അടക്കി അങ്ങനെ ഒഴുകി. പോഞ്ഞിക്കര ബോൾഗാട്ടി കൊട്ടാരത്തിൽ സുഖിച്ചു മതിച്ചു കഴിയുന്ന മെക്കാളെ സായുവിൻ്റെ തലയറുത്ത് കുന്തത്തിൽ കുത്തി വേലുത്തമ്പിദളവയ്ക്ക് കാണിക്കവയ്ക്കുക എന്ന ഒറ്റ ഉന്നം മാത്രം. ശ്വാസം പോലും അടക്കിപ്പിടിച്ചാണ് തുഴഞ്ഞതെങ്കിലും സായുവിൻ്റെ ചാരന്മാർ മണത്തെറിഞ്ഞ് സായുവിനെയും കൊണ്ട് അവിടെ നിന്ന് കടന്നുകളഞ്ഞിരുന്നു. കൊട്ടാരത്തിലെത്തിയ ചീര തന്റെ കരവാളുമായി സായുവിന്റെ മുറികളിലെമ്പാടും പരതി നിരാശപ്പെട്ട് കടവിലെത്തി. മെക്കാളയുടെ കഴുത്തിനു പകരം ആ കടവിലുണ്ടായിരുന്ന 7 ചങ്ങലയിട്ട് പൂട്ടിക്കെട്ടിവെച്ച കൂറ്റൻ വിളക്ക് വെട്ടിമുറിച്ചുകൊണ്ടാണ് അവൾ നിരാശ തീർത്തത്. മെക്കാളെ പ്രഭു ശരിക്കും താമസിച്ചിരുന്നത് കൊച്ചിയിലെ ബാസ്റ്റിൻ ബംഗ്ലാവിലായിരുന്നു. കൊച്ചിയിന്നും വൈപ്പീന്നും പിന്നെ ഇടക്കൊച്ചിയിന്നുമൊക്കെ പടത്തോണികൾ തുഴഞ്ഞ് പാലിയത്തച്ഛനും കൂട്ടരും വന്നപ്പോൾ സായുവുമാരൊരു സൂത്രമൊപ്പിച്ചു. ബംഗ്ലാവിൻ്റെ താഴത്തെ നിലയിൽ മണലുവാരിക്കൂട്ടി നിറച്ചു. അതവരുടെ യുദ്ധതന്ത്രമായിരുന്നു. ആ താഴത്തെ നിലയുടെ മുകളിലത്തെ നിലയിലാണ് സായുമാര് താമസിച്ചിരുന്നത്. ശത്രുക്കളോ ചെമ്പിലരയനോ പട്ടാളക്കാരോ എത്ര വെടിവെച്ചാലും വെടിയുണ്ടയെല്ലാം മണലിൽ പൂണ്ടുപോകും. ആക്രമിക്കാൻ വരണ നാട്ടുപട താഴെയുള്ള മണലുനിലയ്ക്ക് നേരെ വെടിക്കോപ്പുകളെല്ലാം പൊട്ടിച്ച് ഈ കോട്ട നമുക്ക് തൊടാൻ പറ്റാത്തതാണെന്നും

0: തീരുമാനിച്ച് പേടിച്ചിരിക്കുന്ന നേരത്ത് മുകളിലെ നിലയിൽ ഒളിച്ചിരുന്ന സായുമാര് വെടിപൊട്ടിച്ചെല്ലാത്തിനെയും തരിപ്പണമാക്കും. ആ പരിപാടി പാലിയത്തച്ഛൻ്റെ അടുത്ത് ചെലവായിട്ടില്ലെന്ന് സുപ്രം പറഞ്ഞപ്പോഴാണ് ചീര അറിഞ്ഞത്. പാലിയത്തച്ഛൻ തലേക്കല്ലനല്ലേ, അങ്ങേരെണ്ണയിൽ മുക്കിയ പന്തങ്ങൾ നേരെ മേലെയുള്ള നിലയിലേക്കാണ് തൊടുത്തത്. അതോടെ സായുവിൻ്റെ പട്ടാളം പേടിച്ചു മുള്ളിപ്പോയി. ഈ തക്കത്തിന് നമ്മുടെ മെക്കാളെ പ്രഭു കെട്ടിടത്തിൻ്റെ അടിയിലൂടെ പണിയിപ്പിച്ച തുരങ്കത്തിലൂടെ ഓടടാ ഓട്ടം. അന്നു മുതൽ ചെമ്പിലരയനെപ്പോലെ ബുദ്ധിരാക്ഷസനായ പാലിയത്തച്ഛനും ചീരയുടെ വീരപുരുഷനായി. ചീര എന്നും ബുദ്ധിയുള്ള ആണുങ്ങളെയാണ് ആരാധിച്ചത്. അതുകൊണ്ടുതന്നെയാണ് ഞൊണ്ടൻകാലനാണെങ്കിലും പറയന്മാരുടെ പുരോഹിതനും അറിവാളനുമായ കുഞ്ഞുമാക്കോത അവളുടെ സ്വപ്നങ്ങളിലേക്ക് കയറി വന്നത്. അറിവാണ് ബലം, അറിവാണ് സൗന്ദര്യം, അറിവാണ് ആയുധം. അറിവിനും മുമ്പേ കുഞ്ഞുമാക്കോതയുടെ കൈക്കരുത്താണ് അവളെ വന്നു തൊട്ടത് എന്നതാണ് സത്യം.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, PF മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ. 8592944444.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
6: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: വെനീസിയ ബാത്ത്വെയർസ്.
8: ഇപ്പൊ നാട്ടിലെ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
9: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
10: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
11: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
12: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
13: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. സാങ്കേതികവിദ്യ ഇന്ത്യൻ കൃഷിയുടെ ഒരു പ്രധാന ശക്തിയായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. പരിശോധനാ ദിവസങ്ങളിൽ ബസ് ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കും റോഡ് സുരക്ഷാ പരിശീലനവും ഉണ്ടാകും. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തിയുടെ രണ്ടാം ദിവസമായ ഇന്നലെ ഒരു കൊമ്പനാനയെ കാടുകയറ്റി. ഹെലിപ്പാഡ് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയെയാണ് ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ അമ്മത്തൊട്ടിലിൽ പുതിയ കുരുന്നെത്തി. 7 ദിവസം പ്രായമായ ആൺകുഞ്ഞിനെയാണ് ലഭിച്ചത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 60th സംസ്ഥാന സമ്മേളനം നാളെ കോഴിക്കോട്ട് തുടങ്ങും. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അലഹബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക് കേൾക്കാം.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

മലയാളത്തിന്റെ സ്വന്തം കവി ഒ എൻ വി കുറുപ്പിന്റെ പ്രപഞ്ച സത്യങ്ങളെ ബിംബങ്ങളാക്കിയ ഭാവനാസമ്പന്നമായ വരികളിൽ ജി ദേവരാജന്റെ മാസ്മരിക സംഗീതവും മാധുരിയുടെ വശ്യമായ ആലാപനവും ചേർന്നപ്പോൾ ഹൃദയത്തിൽ എവിടെയോ നൊമ്പരമുണർത്തുന്ന ഒരു ഗാനമാണ് നമുക്ക് ലഭിച്ചത്. നീയെത്ര ധന്യ എന്ന ചിത്രത്തിലെ ഗാനമാവട്ടെ ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ ആദ്യം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. അലസമായിരുന്ന് ഓർമ്മകളെ സ്വതന്ത്ര വിഹായസിൽ വിഹരിക്കാൻ അനുവദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ഗാനങ്ങളുണ്ട്. അതിലൊന്നാണ് ഗാനഗന്ധർവൻ യേശുദാസ് പാടി അനശ്വരമാക്കിയ ഈ
1: ഗാനം.
0: ചുനക്കര രാമൻകുട്ടിയുടെ വരികളിൽ ശ്യാം ഈണമിട്ട് പാടിയ ഈ ഗാനം എങ്ങനെ നെയ്മറക്കും എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് ജസ്ന.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഇപ്പോൾ തീക്കടൽ ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: കോഴിക്കോട്ടുകാർക്ക് മറക്കാൻ കഴിയാത്ത ബാലചിത്രരചനാ മത്സരം ആദ്യമായി സംഘടിപ്പിച്ചതിലൂടെ ശ്രദ്ധേയനായ KP ആന്റണി. ഏഷ്യയിലെ ആദ്യത്തെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി പങ്കെടുക്കുന്ന ബാലചിത്രരചനാ മത്സരങ്ങൾക്ക് തുടക്കമിട്ട യൂണിവേഴ്സൽ ആർട്സ് സ്ഥാപകനാണ് ഇദ്ദേഹം. കുട്ടികളിലെ ചിത്രരചനാ താൽപര്യത്തെ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയുണ്ടായി KP ആന്റണി. ആ പൈതൃകം തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഇളയ മകൻ റോയി കാരാത്രയിലൂടെ. ചിത്രകാരൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ ആളാണ് റോയി കാരാത്ര. പേപ്പർ കൊളാഷിൽ 10 ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം എഴുത്തുകാരൻ കൂടിയായ റോയി കാരാത്ര അമ്മയുടെ ഏലിയ, രാഘവന്റെ പുഴ എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആ റോയി കാരാത്രയാണ് ഇന്ന് നമ്മളോടൊപ്പം ആർട്ട് കഫേയിൽ. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കോഴിക്കോട് നിന്നുള്ളൊരു ചിത്രകാരനാണ്. സ്വാഗതം സാർ.
2: സന്തോഷം. ഞാൻ റോയി കാരാത്ര, ചിത്രകാരനാണ്. പിന്നെ അല്പം എഴുതുകയും ചെയ്യും, എങ്കിലും ചിത്രകാരൻ എന്ന് അറിയപ്പെടാനാണ് ഇഷ്ടം.
1: ആ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് കടമെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എഴുതുന്നുണ്ട് പക്ഷേ എങ്കിലും ചിത്രകാരനായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം. അപ്പം ചിത്രരചനയിൽ ഒരുപാട് താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് താങ്കളെ ഇപ്പം കാണുന്നതും നമ്മുടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. ചിത്രരചനയിലേക്കുള്ളൊരു കടന്നുവരവ് അതെങ്ങനെയായിരുന്നു?
2: ചിത്രരചന എന്ന് പറഞ്ഞത് എൻ്റെ അപ്പൻ ചിത്രകാരനാണ്, പിന്നെ ഞങ്ങൾ എൻ്റെ ചേട്ടന്മാരെല്ലാവരും ചിത്രകാരന്മാരാണ്. അപ്പോൾ എന്നിൽ ഉണ്ടായിട്ടുള്ള ഒരു ആദ്യമേ ഉള്ള ഒരു ടേസ്റ്റ് ചിത്രരചനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ തലത്തിലായാലും കോളേജ് തലത്തിലായാലും ഞാൻ ചിത്രരചനയിലാണ് കൂടുതലായിട്ട് മികവ് കാട്ടിയിട്ടുള്ളതും ആളുകൾ അറിയപ്പെടുന്നതും. ഒരു 10 ക്ലാസ്സിൽ എത്തിയപ്പോൾ ഒരു കഥ എഴുതിയിട്ടുണ്ടെങ്കിലും ബിരുദം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഞാൻ കഥാരചനയൊക്കെ ആരംഭിച്ചിട്ടുള്ളത്.
1: അപ്പോൾ ഈ ചിത്രരചനയിലേക്ക് പൂർണ്ണമായിട്ടും എസ്റ്റാബ്ലിഷ് ആവുന്നത് ഏകദേശം ഏത് കാലഘട്ടത്തിലാണ്?
2: ഏകദേശം സ്കൂൾ തലത്തിൽ തന്നെ ഉണ്ട്. കാരണം 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവിടെ സ്കൂൾ തലത്തിലെ മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ കോളേജ്

0: തലത്തിൽ വരുമ്പോഴും ബി സോണിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മുതിർന്നപ്പോൾ, അതായത് കോളേജ് വിട്ടപ്പോൾ കേരളോത്സവത്തിൽ ഞാൻ ക്ലേ മോഡലിങ്ങും ചിത്രരചനയിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്.
1: ആ ഒരു ചെറുപ്പ കാലഘട്ടം മുതൽ തന്നെ ചിത്രരചനയിൽ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു, അതിൽ പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതുവരെ വന്നു നിൽക്കുന്നത്. ബേസിക്കലി താങ്കൾ കോഴിക്കോടുകാരനാണോ?
0: അതെ അതെ, കോഴിക്കോട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ മുതൽ കോഴിക്കോട്ടുകാരനല്ല, അപ്പൻ ഇവിടെ അധ്യാപകനായിട്ടാണ് വന്നത്. യൂണിവേഴ്സിറ്റി ആർട്സ് സ്ഥാപകനായ എൻ്റെ പിതാവ് കെ പി ആൻ്റണി മാസ്റ്റർ സെൻറ് ജോസഫ് സ്കൂളിലെ അധ്യാപകനായിട്ടാണ് ഇവിടെ ഞാൻ കോഴിക്കോട് വന്നത്. അപ്പോൾ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ കോഴിക്കോട്ടുകാരനാണ്.
1: ചിത്രരചന എന്ന് പറയുമ്പോഴേ നമ്മുടെ മുന്നിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അല്ലേ? പെൻസിൽ ഡ്രോയിങ് ഉണ്ട്, അതുപോലെ തന്നെ പല ചിത്രരചനാ രീതികളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർട്ടിസ്റ്റുകളും ശ്രമിക്കാറുണ്ട്. പക്ഷേ റോയി കാരാത്ര എന്ന ഒരു പ്രതിഭയ്ക്ക് അല്ലെങ്കിൽ ചിത്രകാരൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊളാഷ് ചിത്രരചനയിലാണ്. പറയൂ, എങ്ങനെയാണ് ആ ഒരു കൊളാഷ് ചിത്രരചന തിരഞ്ഞെടുക്കാനുള്ള കാരണം?
0: കാരണം ഞാൻ പല മേഖലകളും ചെയ്തിട്ടുണ്ട്. പെൻസിൽ ഡ്രോയിങ് ആണ് പൊതുവേ എല്ലാവരും ചെയ്യുന്ന പോലെ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാർക്കോളിൽ ചെയ്യാൻ ഇഷ്ടമാണ്, അതേപോലെ പെയിൻറ്റിങ് വാട്ടർ കളറും അക്രിലിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ കൊളാഷ് ചെയ്യുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ത്രില്ലായി തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു മാഗസീനിലെ ഒരു പേജ് പല കഷ്ണങ്ങളും കീറി മുറിച്ച് വേറൊരു ചിത്രം ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ത്രില്ല്, അത് ആണ് എനിക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടുന്നത്. പിന്നെ നമുക്ക് ഏത് പ്രതലത്തിലും ഇത് ഒട്ടിച്ച് നമുക്ക് വയ്ക്കാം. ഈവൻ ഒരു വൈറ്റ് പേപ്പർ തന്നെ വേണമെന്നില്ല, ഒരു സാധാരണ ഒരു ന്യൂസ് പേപ്പറിലാണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ട് ഒരു പുതിയ ചിത്രം തീർക്കാനാവും. അത് ഒരു സന്തോഷമായി കാണാറുണ്ട്. ചിലപ്പം നമുക്ക് പല സമയത്തും ചിലപ്പോൾ അനുയോജ്യമായ കളറുകൾ കിട്ടാണ്ട് വരും. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പേജൊക്കെ അല്ലെങ്കിൽ വേറൊരു പുസ്തകം കൂടി മറിച്ചു നോക്കിയ ശേഷം ആണ് നമുക്ക് അനുയോജ്യമായ കളർ കിട്ടുക. അങ്ങ് കിട്ടി അത് ചേർത്തുമ്പോൾ കിട്ടാതെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് അനുഭവിച്ച് അത് ചിത്രം തീർക്കാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ട്.
1: ഈ കൊളാഷ് ചിത്രരചന എന്ന് പറയുന്നത് മറ്റു ചിത്രരചനാ രീതികളിൽ നിന്ന് എങ്ങനെയാ വ്യത്യസ്തമാകുന്നത്?
0: ഇതിന് നമ്മൾ തീരെ പെയിന്റ് ഉപയോഗിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന രീതിയിൽ പെയിന്റിന് പകരം അതേ നിറങ്ങളുള്ള അല്ലെങ്കിൽ അതേ ടോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങൾ ഒട്ടിച്ച്, അതായത് ഒരു ഹ്യൂമൻ ഫിഗറാണ് വേണ്ടതെങ്കിൽ അവിടെ വേണ്ട കളറുകൾ ചേർത്ത് അല്ലെങ്കിൽ ഫ്രോക്കോ അല്ലെങ്കിൽ ഉടുപ്പ് അല്ലെങ്കിൽ അതിന് വേണ്ട വസ്ത്രങ്ങളൊക്കെ നമ്മൾ പല സ്ഥലത്തുനിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്തുന്ന രീതിയിൽ അത്യാവശ്യം അതിന് നല്ലൊരു വാട്ടർ കളർ ചെയ്യുന്ന തരത്തിലുള്ള കളറിങ്ങൊക്കെ, അതായത് ഷെയ്ഡ്സൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ത്രീ ഡയമെൻഷൻ മിക്കവാറും എൻ്റെ ചിത്രങ്ങൾക്ക് കാണാൻ പറ്റും.
1: കൊളാഷ് ചിത്രരചനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഏതൊക്കെ രീതികളിലാണ് ഈ ഒരു കൊളാഷ് ചെയ്യാറുള്ളത്?
0: അതായത് ഇപ്പം കോളേജ് തലത്തിൽ സ്കൂൾ തലത്തിലൊക്കെ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ചെയ്ത് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു കുട്ടിയുടെ ചിത്രമാണെങ്കിൽ ആ ചിത്രം അങ്ങനെ തന്നെ വെട്ടിയിട്ട് ഒട്ടിച്ചിട്ട് അടുത്ത വേറെ പേജിൽ വെക്കും. പിന്നെ വേറൊരു ചിത്രം വെട്ടി ഒട്ടിച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ടെക്സ്റ്റോ മറ്റോ വെട്ടി ഒട്ടിച്ച് വെക്കാറുണ്ട്. പക്ഷേ അതിലുപരി നമ്മുടെ ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹ്യൂമൻ ഫിഗർ ആണെങ്കിൽ ആ ഹ്യൂമൻ ഫിഗറിന് നമ്മൾ തന്നെ വേറൊരു ക്രിയേഷൻ കൊടുത്ത്, അതായത് അതിലെ മുഖം ഒക്കെ മാറ്റി മാറ്റി നമ്മൾ തന്നെ വെട്ടി ഒട്ടിച്ച് വെട്ടി ഒട്ടിച്ച് അതിൽ നമുക്ക് പണിയെടുക്കേണ്ടി വരും. എന്നാൽ തന്നെ ആ പണിയെടുക്കുന്നതാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് ആ സമയത്ത് ഒരു ചിത്രം മറ്റു ചിത്രമായി ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് വേണേൽ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് മുറിച്ചിട്ട് ചെയ്യാം. അപ്പോൾ കൈകൊണ്ട് മുറിക്കുമ്പോൾ പ്രധാനമായും ഈ എല്ലാ പേപ്പറിൻ്റെയും ബേസ് വൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് കയറുമ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ് സെറോടെ കാണാം. പക്ഷെ അത് ചിത്രത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ഭയങ്കര രസമുണ്ടാകും. ചില ഭാഗത്ത് അത് വേണ്ടി വരില്ല, അപ്പോൾ അത് തിരിച്ചൊട്ടിക്കാം അല്ലെങ്കിൽ തിരിച്ച് കീറാം. തിരിച്ച് കീറുമ്പോൾ വൈറ്റ് കാണില്ല. അങ്ങനെ നമുക്കത് ചേർന്ന് ചേർന്ന് ഒരു ചിത്രം അർഹിക്കുന്ന ആ ഭംഗി കിട്ടാൻ വേണ്ടി നമുക്ക് അതാണ് ചെയ്ത് ചെയ്ത് നമ്മളത് പരിചയമാവണം.
1: ഇത്തരത്തിലുള്ള ചിത്രരചനയിലേക്ക് കടക്കുമ്പോഴേ നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളി അത് എന്താണ്? പൊതുവെ
0: പ്രധാനം നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള പേപ്പർ പീസ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ചിത്രം പൂർത്തിയാക്കാൻ നമ്മൾ വിചാരിച്ച സമയം കൊണ്ട് തീർക്കണം പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കൊളാഷിൽ പോർട്രേറ്റ് ചിത്രങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പം കഴിഞ്ഞ മേയറുടെ ചിത്രമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഐ ജിയുടെ ചിത്രമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോർട്രേറ്റ്സ് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതായത് നമ്മളൊക്കെ താല്പര്യം അനുസരിച്ച് അത് നമുക്ക് സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ അതിലൊക്കെ ഈ ഹ്യൂമൻ ഫിഗറിൻ്റെ ടോണൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അത് സമയമെടുത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു പെർഫെക്ഷനിൽ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള സമയമെടുക്കും എന്നുള്ളതാണ്.
1: എങ്ങനെയാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതിനായിട്ട് സമയം വേറെ കണ്ടെത്താറാണോ പതിവ്?
0: സമയം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് ഓഫീസ് ടൈം കഴിഞ്ഞാൽ വീട്ടിലെത്തുന്ന സമയത്ത് നമുക്ക് മറ്റ് പല രീതികളും, ഇപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ സമയബന്ധിതമായി

0: കണ്ട അവസ്ഥ മാത്രം ആണെങ്കിൽ കുറേ ലേറ്റായിട്ട് ഞാൻ ചിലപ്പോൾ ഇരിക്കാറുണ്ട്. അതല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് എപ്പോഴും ചിത്രരചനയായാലും നമുക്ക് എപ്പോഴും ഒരു പ്ലഷറാണല്ലോ വേണ്ടത്. അങ്ങനെ ആ പ്ലഷർ കൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യും, അങ്ങനെയാണ് തീർക്കാറ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ടി വരും. ഇപ്പം വലിയ ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മുഴുമിപ്പിക്കാൻ പറ്റാറില്ല. അപ്പോൾ ടൈം ബൗണ്ട് ആണെങ്കിൽ നമ്മൾ കുറേ നേരം ഇരിക്കണം, അതല്ലെങ്കിൽ പതുക്കെ ദിവസങ്ങളെടുത്ത് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പ് ഷോ ആണ്, അതിൽ എൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ കതിരൂര് നടക്കുന്ന ചിത്ര പ്രദർശനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞായറാഴ്ചയാണ് അവസാനിക്കുന്നത്. ആ പ്രദർശനത്തിൽ എൻ്റെ നാല് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ കൊളാഷ് ചിത്രങ്ങളാണ്. അതിലൊന്ന് ഈ ഒരു പത്രത്തിൻ്റെ വലുപ്പത്തിലുള്ള ചിത്രമാണ്.
1: പൊതുവെ ഇത്തരത്തിലുള്ള ഒരു കൊളാഷ് ചിത്രരചനയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്ര സമയം അതിനു വേണ്ടി മാറ്റി വെക്കണം, ഒരു ടൈം ലിമിറ്റ് അതിന് വരാറുണ്ടോ?
0: അത് ആ ചിത്രം ഇപ്പം ഒരു എക്സിബിഷൻ നമുക്ക് നാളെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് കൊണ്ട് ചിത്രം തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ സമയം കണ്ടെത്തി ചെയ്യേണ്ടി വരും.
1: സാഹചര്യം
0: അനുസരിച്ച് എന്നാൽ തന്നെ നമുക്ക് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടാണ് നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ ശേഷം കഴിഞ്ഞ എല്ലാവർക്കും കൊടുക്കാതെ സമയങ്ങൾ കൊടുത്തതിന് ശേഷമാണ് എനിക്കുള്ള സമയം ഉപയോഗിച്ച് ഞാൻ ചെയ്യാറ്.
1: ഒരു കൊളാഷ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനമാണ് എന്ന് തോന്നുന്ന കാര്യം എന്താണ്?
0: പ്രധാനമായിട്ടും നമുക്ക് ആദ്യ ഒരു ധാരണ മുൻകൂട്ടി വേണം. അപ്പം പോർട്രേറ്റ് ആണെങ്കിൽ തന്നെ നമുക്കൊരു സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ സ്കെച്ച് പൂർണ്ണമായിട്ടും അത് ഷെയ്ഡൊക്കെ കൊടുത്ത് നമ്മൾ പൂർത്തീകരിച്ചിട്ട് നമുക്ക് അത് ഫലപ്രാപ്തിയിലെത്തണം എന്നില്ല. കാരണം പിന്നീട് നമ്മൾ ചിത്രത്തിന് മുകളിൽ ഈ പേപ്പർ പീസസ് ഒട്ടിക്കുമ്പോൾ നമ്മൾ വരച്ചൊന്നും പിന്നെ കാണണം എന്നില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു കണക്ക് നമ്മൾ വെച്ചിട്ട് വേണം പിന്നെ അതിൽ ഒട്ടിക്കാൻ. അങ്ങനെ പ്രത്യേകിച്ച് ഈ ഹ്യൂമൻ ഫിഗറൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പോർട്രേറ്റ്സ് ആകുമ്പോൾ, ഇപ്പോൾ അബ്സ്ട്രാക്റ്റൊക്കെ ആണെങ്കിൽ ലേശം തെറ്റിക്കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, കാരണം അത് എന്തായാലും അബ്സ്ട്രാക്റ്റ് ആണല്ലോ.
1: താങ്കളുടെ ഈ കൊളാഷ് കാണുന്ന സന്ദർഭത്തിൽ ആളുകളുടെ പ്രതികരണം അത് എങ്ങനെയാണ് ഉണ്ടാവാറ്?
0: അത് ആദ്യമൊക്കെ ചിലപ്പോൾ ചിത്രം നോക്കി അങ്ങോട്ട് പോയി തിരിച്ചു വന്നിട്ടാണ് ഇത് കൊളാഷാണെന്ന് കാണുമ്പോഴുള്ള ഒരു അത്ഭുതം പൊതുവെ കാണാറുണ്ട്. അതായത് കാരണം ഒരു ചിത്രത്തോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോട് സാദൃശ്യമുള്ള ആ തരത്തിൽ തന്നെയാണ് പൊതുവെ ചെയ്യുന്നതുകൊണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ അക്കങ്ങളുള്ള അല്ലെങ്കിൽ അക്ഷരങ്ങളുള്ള കടലാസ് തന്നെ നമ്മൾ ഒട്ടിക്കാറുണ്ട്. പേപ്പറാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു തിരിച്ചു വന്നിട്ട് ആ ഇത് കൊളാഷാണ് പെയിൻറ്റിങ് അല്ലേ എന്ന് ചോദിച്ചിട്ട് വീണ്ടും നോക്കി കൗതുകത്തോടു കൂടി സംശയങ്ങൾ ചോദിക്കാറുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോഴൊക്കെ
1: പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ടോ?
0: ഞാൻ 10 പ്രദർശനം സിംഗിളായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ കൂടുതലും സൗഹൃദമായി ബന്ധപ്പെട്ടിട്ടാണ് നടത്തിയത്. ആദ്യകാലങ്ങളിൽ ഞാൻ നടത്തിയ എല്ലാ ഫ്രണ്ട്ഷിപ്പ് ഡേയും August 1 ആണല്ലോ ഫ്രണ്ട്ഷിപ്പ് ഡേ, അന്ന് എല്ലാ കൊല്ലവും മുടങ്ങാതെ ഞാൻ എക്സിബിഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ ഉപയോഗിച്ചത് തീം ഉപയോഗിച്ച് സൗഹൃദങ്ങളായിരുന്നു. നമ്മൾ പണ്ട് മാങ്ങ പറിക്കാൻ പോകുന്ന തരത്തിലുള്ള ആ തരത്തിലുള്ള സൗഹൃദങ്ങളുടെ ഒരു ഗ്യാതറിംഗ് ആയിട്ടാണ് ഞാൻ അന്നൊക്കെ ചെയ്തിരുന്നത്.
1: ഇപ്പം പറഞ്ഞു എക്സിബിഷൻസ് നടത്താറുണ്ട് എന്നുള്ളത്, അത് എല്ലാ August 1 നടത്താറുണ്ട്. അതെങ്ങനെയാണ്, പ്രത്യേകമായിട്ടൊരു സ്ഥലം അതിനുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടത്താറാണോ പതിവ്?
0: കൂടുതലും ഞാൻ നടത്തിയിട്ടുള്ളത് ഇവിടെ കോഴിക്കോട് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ തന്നെയായിരുന്നു. 8 നടത്തിയത് അങ്ങനെയായിരുന്നു. അത് കൂടാതെ കൊച്ചിയിൽ ഒരു വർഷം നടത്തി, പിന്നെ ഗ്രൂപ്പ് ഷോയിലൊക്കെ പങ്കെടുക്കാറുണ്ട്.
1: സൗഹൃദ വലയങ്ങൾ മാത്രം പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ടത്. അപ്പൊ ഈ പുതിയതായിട്ട് കൊളാഷ് ആർട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്?
0: മെയിനായിട്ട് ഇതിന് നമുക്ക് കുറച്ച് ക്ഷമ വേണമെന്നുള്ളതാണ്. കാരണം ഒന്നാമത് ഇപ്പോൾ രൂപീകരിക്കുന്ന ചിത്രം അത് ആ തരത്തിലായി വരാൻ നമുക്ക് എടുക്കുന്ന കുറച്ച് സ്ട്രെയിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സമയം അത് മറ്റു ചിത്രങ്ങളെക്കാളും കൂടുതലാണ്. ഇപ്പോൾ ഒരു വാട്ടർ കളർ ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂറിനോ 1.5 മണിക്കൂറിനൊക്കെ തീർക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ അതിനൊരു ചെറിയ ബ്രഷ് കൊണ്ട് 2 ഇട്ടാൽ തീരാവുന്ന കാര്യത്തിന് ഇത് നമുക്ക് കിട്ടുന്ന കളർ അന്വേഷിക്കണം, ആ തരത്തിലുള്ള സമയം എടുക്കും. അപ്പോൾ അതിന് പ്രധാനമായും ക്ഷമ വേണം. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഞാൻ പൊതുവെ പറയാറുണ്ട്, കാരണം ഇത് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥലം പൊതുവെ പേപ്പറുകളാൽ നിറയും. അപ്പം വീട്ടുകാർക്ക് ശല്യമാവരുന്ന് പ്രത്യേകം ഞാൻ കുട്ടികളോട് പറയാറുണ്ട്.
1: പൊതുവെ ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളൊക്കെ നടത്താറുണ്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്?
0: ഉണ്ട്, കുട്ടികൾക്കൊക്കെ വേണ്ടി ചെയ്യാറുണ്ട്, ചിലപ്പോൾ ചെയ്യാറുണ്ട്.
1: ചിത്രരചന മാത്രമല്ല, അത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറയുകയുണ്ടായി, ചിത്രരചനയോടൊപ്പം തന്നെ വായിക്കുവാനും എഴുതാനും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരാള് കൂടിയാണ് റോയി കാരാത്ര. അപ്പോൾ വായന ഇഷ്ടമാണ് അല്ലേ?
0: വായന ഇഷ്ടമാണ്. ഇപ്പം അങ്ങനെ അത്ര അധികം ഇല്ല, മുമ്പത്തെ അത്ര ഇല്ലെങ്കിലും വായന ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ എഴുത്തും ചെറുതായിട്ടുണ്ട്.
1: എഴുത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് 2 ബുക്സ് ഇൻഡിപെൻഡൻസ്
0: കഥകളാണ്
1: കഥകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
0: ഇൻഡിപെൻഡൻസ് എന്ന് പറയാൻ കാരണം മറ്റു പലരുടെയും കൂടെ ഞാൻ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എന്റെ കഥകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 എന്റേതായ മാത്രമായിട്ടുള്ള
1: സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള,
0: എന്റെ ആദ്യത്തെ ബുക്ക് പ്രസിദ്ധീകരിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെയും എൻ്റെ ഒരു സുഹൃത്തിൻ്റെയും കൂടി ഷാജികുമാർ എന്നുള്ള സുഹൃത്തിൻ്റെയും ചേർന്നിട്ടുള്ള ഇതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ അന്ന് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചാണ്. അപ്പം ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയാൽ എൻ്റെ കഥകളും മറ്റു ഭാഗത്തുനിന്നും അവൻ്റെ

0: അതെ, അങ്ങനെ ആയിരുന്നു അത്. അത് ഞങ്ങൾ ഈ അടുത്ത് വീണ്ടും വേറൊരു സാധനം ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് അമ്മയുടെ ഏലിയ എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ പുസ്തകം ഇറങ്ങിയത് രാഘവൻ്റെ പുഴ എന്നുണ്ട്.
1: അത് താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള കഥകളായിരുന്നു അല്ലെങ്കിൽ
0: പറഞ്ഞു കേട്ടത്? സങ്കല്പിക്കുന്നു പറഞ്ഞു കേട്ടതും പിന്നെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടപ്പോൾ ഓഫീസിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നു, അവരുടെ ചില അനുഭവങ്ങളും പിന്നെ നമ്മളെ വൈഫിന്റെ അനിയത്തി പറഞ്ഞു കേട്ട കഥകൾ അങ്ങനെയൊക്കെ പലതും ചേർത്ത് കഥ ഉണ്ടാക്കുന്നത്.
1: ഇപ്പം ചിത്രരചന, എഴുത്ത്, വായന എന്നിങ്ങനെ മൂന്ന് പ്രത്യേക വിഭാഗങ്ങളും മുന്നിൽ നിൽക്കുമ്പോൾ ഏത് തെരഞ്ഞെടുക്കാനാണ് കൂടുതൽ താല്പര്യം? ഓക്കെ, ഞാൻ ഇതിനൊപ്പം തന്നെ സഞ്ചരിക്കാം, അങ്ങനെ ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ?
0: കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിത്രങ്ങൾ വരയ്ക്കാനാണ്, ചിത്രത്തിൻ്റെ അത് ബന്ധപ്പെട്ട് ചെയ്യാനാണ് താല്പര്യം. കാരണം നേരത്തെ പറഞ്ഞ പോലെ കൊളാഷിന് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഈ ചാർക്കോൾ വരകളുണ്ട്. അതായത് ചാർക്കോളും എൻ്റെ കുറേ നമുക്ക് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളുണ്ട്. അത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു പ്രത്യേക രസമുള്ള സാധനങ്ങളാണ്.
1: അപ്പം നമ്മൾ ആകാശവാണി ശ്രോതാക്കളോടായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ?
0: അതെ, നമുക്ക് ചിത്രം വരയ്ക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു നിരീക്ഷണം ആണ് പൊതുവെ പറയാറ്. അത് ഇപ്പം കുട്ടികളോടായാലും പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു മരം വരയ്ക്കാൻ പറഞ്ഞാൽ അവർ മരം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു അവർ കണ്ട മരം ആവണമെന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ട മരമായിരിക്കും. പക്ഷെ നേരിട്ട് കാണുന്ന കാഴ്ചകളാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം. ഇപ്പം ഓരോ മരത്തിൻ്റെയും ഇലകൾ പലതരത്തിലുള്ളതാണ്. അപ്പം അത് കാണണമെങ്കിൽ, അത് അറിയണമെങ്കിൽ നമ്മൾ ചുറ്റുപാടൊന്ന് കണ്ണുപിടിക്കണം എന്നുള്ളതാണ്.
1: കുട്ടികൾക്ക് ചിത്രരചനയോട് ഒരുപാട് താല്പര്യമുണ്ട്, അവരതിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നുമുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളത് ഇതാണ്.
0: ആ, അത് നമ്മൾ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് പ്രാക്ടീസും. നമ്മൾ ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചിത്രം വരച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് എല്ലാം ഓർത്തെടുക്കാനും അല്ലെങ്കിൽ വിട്ടുപോകും. നമുക്ക് ഒരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ പിന്നെ കൈ വഴങ്ങുന്നതാണല്ലോ അതിൻ്റെ പ്രധാന. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലത്തൊക്കെ പോയി കാണാം, ചിലർ ഒരു വീട് വരയ്ക്കണമെങ്കിൽ പോലും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത് കാണാം. അപ്പോൾ അത് അതിന് ഒരു കൈകൊണ്ട് തന്നെ വരച്ച് അതിൻ്റെ നേർരേഖയും അതിൻ്റെ വക്രരേഖകളൊക്കെ കൈകൊണ്ട് തന്നെ നമുക്ക് വരച്ച് ആ ഒരു ഒഴുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അത് ബ്രഷ് പിടിക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്.
1: കൊളാഷ് ചിത്രരചനയോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും നല്ലൊരു സന്ദേശമാണ് താങ്കളിലൂടെ ലഭിക്കുന്നത്. ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള ചിത്രരചന പ്രദർശനങ്ങൾ നടത്താൻ സാധിക്കട്ടെ, ഒരുപാട് കാണികൾക്ക് താങ്കളുടെ ഈ ഒരു സൃഷ്ടികൾ കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ചിത്രകാരനും എഴുത്തുകാരനുമായ റോയി കാരാത്ര തന്റെ സർഗജീവിതത്തെ കുറിച്ച് പങ്കുവച്ചതാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. അഭിമുഖം സുധർമ്മ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
3: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
4: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
3: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം സുദീപ് കുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത് ചിത്രം ഒടിയൻ. റഫീഖ് അഹമ്മദിന്റെ ഭാവന, എം ജയചന്ദ്രന്റെ സംഗീതം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി.
2: ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ്. ഇനി രാജീവ് ആലുങ്കലിന്റെ വരികൾ, സ്റ്റീഫൻ ദേവസിയുടെ സംഗീതം.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം വന്ദനം, ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം അല്പസമയത്തിനകം തുടങ്ങും. ഇന്നും നാളെയും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നാളെ സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. ഇന്ത്യ സുസ്ഥിരവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും ഭാവിക്ക് അനുയോജ്യവുമായ കാർഷിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിലെ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുറപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സോളിൽ ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ 25 പേർക്കെതിരെ കേസ്. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറി കയ്യേറ്റം ചെയ്തതായാണ് പരാതി. ഇന്നലെ അന്തരിച്ച പ്രമുഖ മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 3:30 തിരുവനന്തപുരം തൃക്കണ്ണാപുരം വീട്ടുവളപ്പിൽ മുഖ്യമന്ത്രി VD സതീശൻ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മധ്യമേഖലാ മത്സരങ്ങളിൽ പാലക്കാടും തൃശൂരും ജേതാക്കൾ. തെക്കൻ മേഖലാ മത്സരങ്ങളിൽ ആലപ്പുഴയും തിരുവനന്തപുരം, വടക്കൻ മേഖലയിൽ വയനാടും മലപ്പുറവും ചാമ്പ്യന്മാരായി. FM പ്രധാന വാർത്തകളിനി 10 മണിക്ക്.

0: ഗാനോപഹാരം
1: 103.6 റിയൽ എഫ്എം.
2: ഗാനോപഹാരത്തിൽ കേൾക്കാം കൈതപ്രവും രവീന്ദ്രനും ഒരുക്കിയ ഗാനം, എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ചിത്രം വിഷ്ണു ലോകം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
3: കെ ജയകുമാർ എഴുതി, രവീന്ദ്രൻ ഈണം നൽകി, എം ജി ശ്രീകുമാർ പാടിയ ഗാനമിതാ ചിത്രം ബട്ടർഫ്ലൈസ്.
4: ഹേ

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഗംഗൈ അമരന്റെ വരികൾക്ക് വിദ്യാസാഗരീണ നൽകി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം വർണ്ണ പകിട്ട്.

ഗാനോപഹാരം. 103.6 റിയൽ FM.

0: ആരോഗ്യ ജാലകം. ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
1: നമ്മളൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഹെമറ്റോളജി വിഭാഗത്തിൻ്റെയും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് വിഭാഗത്തിൻ്റെയും മേധാവി ഡോക്ടർ ഷിൻഡോ ഫ്രാൻസിസ് തെക്കൂടനാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഈ ബ്ലഡിനെ നമ്മൾ ഒരേ സമയം ടിഷ്യൂന്നും ഫ്ലൂയിഡെന്നും പറയുമല്ലോ, അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ നമുക്കിപ്പോൾ ആർ ബി സി ഉണ്ട്, ഡബ്ല്യു ബി സി ഉണ്ട്, പ്ലേറ്റ്ലെറ്റുകളുണ്ട്, പ്ലാസ്മയുണ്ട്. ഇതിനെ വെച്ചുകൊണ്ട് നമുക്ക് അസുഖങ്ങളെ ഒന്ന്
2: തരംതിരിക്കാം. അതായത് നമ്മളിപ്പോ ഒരു ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും ഒരു ഹെമറ്റോളജിസ്റ്റിന്റെ അടുത്ത് വരിക, ഐതർ നമ്മൾ സിംപ്റ്റം ആയിട്ട് വരും, അല്ലെങ്കിൽ ചിലവർ റുട്ടീൻ ആയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. ഇപ്പൊ നമുക്കറിയാലോ ഹെൽത്ത്, നമ്മൾ പ്രത്യേകിച്ച് മലയാളികളൊക്കെ വളരെ ഹെൽത്ത് അവെയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു സി ബി സി, അതായത് കൗണ്ടിങ് എച്ച് ബി ഒക്കെ നോക്കാത്തതായിട്ട് ആരുമില്ല അല്ലെ. നമ്മൾ ഇടയ്ക്ക് പോയിട്ട് ഒരു ഫുൾ ചെക്കപ്പ് ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പനി വന്ന ഒരു സി ബി സി എന്തായാലും ചെയ്യും. അപ്പൊ ആ സി ബി സി എന്ന് തന്നെ നമ്മുടെ ഹെമറ്റോളജിയാണ് തുടങ്ങുന്നത്. അപ്പൊ അതിലാണ് അസുഖങ്ങൾ അവിടെ തന്നെ നമുക്ക് കുറെ കിട്ടും. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഒറ്റ ഗ്ലാൻസ് നോക്കിയാൽ തന്നെ ഓക്കെ, ഇപ്പൊ അനീമിയ ആണെങ്കിൽ തന്നെ ഏത് ടൈപ്പ് അനീമിയാണ്. അപ്പൊ നമുക്ക് ബേസിക്കലി സി ബി സി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് ഉണ്ടാവുന്നത് മജ്ജയിൽ നിന്നാണ്.

0: അപ്പൊ മജ്ജയാണ് ഫാക്ടറി, അവിടെ നിന്നാണ് ഈ ബ്ലഡ് രക്തം ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഇപ്പൊ നോൺ കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ ബോണിന്റെ ഉള്ളിൽ ആ സോഫ്റ്റ് ആയിട്ടുള്ള റെഡ് കളറാണ് ഈ മജ്ജ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതുണ്ട്, എല്ലാ ബോണിലും എല്ലാതും. അപ്പൊ ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ് ചുവന്ന രക്താണം, അതായത് നമ്മുടെ ആർ ബി സി. അതാണ് നമ്മുടെ ഹീമോഗ്ലോബിനായിട്ട് നമുക്ക് ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ആള്. അപ്പൊ അത് കുറയുമ്പോൾ അനീമിയ കൂടുമ്പോൾ പോളിസൈത്തീമിയ അല്ലെ, ബേസിക് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് വൈറ്റ് ഡബ്ല്യു ബി സി, വെളുത്ത ശ്വേത രക്താണ്. അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടതാണ്. അത് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ന്യൂട്രോഫിൽസ്, ലിംഫോസൈറ്റ് ഒക്കെ ഈ പറഞ്ഞ വൈറ്റ് ബ്ലഡ് സെൽസ്, അവർ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇൻഫെക്ഷൻ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫെക്ഷനുള്ള റിസ്ക് ഒക്കെ ഉണ്ടാവുകയും, കൂടി കഴിഞ്ഞാൽ ചിലവർ ലുക്കീമിയ പോലുള്ള
1: പ്രതിരോധശേഷി
0: വേണ്ടിയിട്ടുള്ള, അതാണ് രണ്ടാമത്തെ ഘടകം. മൂന്നാമത്തെ വരുന്ന മെയിൻ സാധനമാണ് പ്ലേറ്റ്ലെറ്റ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലേറ്റ്ലെറ്റ് കൗണ്ടിങ് കുറഞ്ഞു പോയി. അപ്പൊ നമ്മൾ ഇപ്പൊ സാറ് പ്ലേറ്റ് കൗണ്ടിങ് കുറഞ്ഞു പോയി, അതിപ്പോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആവാ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വൈറ്റ് സെൽ കൗണ്ട് കുറഞ്ഞു പോയി എന്നായിരിക്കും. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോയത് തന്നെ കൗണ്ടിങ് കുറഞ്ഞു പോയി എന്ന് നമ്മൾ സാധാരണ

0: മൂന്നാമത്തെ വരുന്ന മെയിൻ സാധനമാണ് പ്ലേറ്റ്ലെറ്റ്. അപ്പൊ നമുക്കെല്ലാവർക്കും പറയാം പ്ലേറ്റ്ലെറ്റ് കൗണ്ടിങ് കുറഞ്ഞു പോയി. അപ്പൊ നമ്മളിപ്പോ സാറ് പ്ലേറ്റ് കൗണ്ടിങ് കുറഞ്ഞു പോയി, അതിപ്പോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ആവാം അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ വൈറ്റ് സെൽ കൗണ്ട് കുറഞ്ഞു പോയി എന്നായിരിക്കും. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോയത് തന്നെ കൗണ്ടിങ് കുറഞ്ഞു പോയി എന്ന് നമ്മൾ സാധാരണ ഇവിടെ നമ്മൾക്ക് ഒപ്പിയിൽ കാണാറ്. അപ്പൊ പ്ലേറ്റ്ലെറ്റ് ആണ് മൂന്നാമത്തത്. അപ്പൊ നമുക്കൊരു ബ്ലീഡിങ് ഉണ്ടായാല് നിർത്താൻ വേണ്ടിയിട്ടുള്ള കണങ്ങളാണ് ഈ പ്ലേറ്റ്ലെറ്റ്. അതായത് പ്ലേറ്റ്ലെറ്റ് നമ്മളിപ്പോ ഈ മുറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഒരു ഡാമ് പോലെ പറ്റിപ്പിടിച്ച് അവനെ നിർത്തി സ്റ്റോപ്പ് ചെയ്യുന്ന ബാരിയറാണ് അത്. അതാണ് പ്ലേറ്റ്ലെറ്റ്. അപ്പൊ ഈ മൂന്നാണ് നമ്മുടെ മജ്ജയിൽ നിന്നുണ്ടാവുന്ന മെയിൻ സെല്ലുകൾ. ഇതിന് പുറമെ ബ്ലഡിൽ ഉണ്ടാവുന്ന പ്രോട്ടീനുകളാണ് സാർ പറഞ്ഞ മാതിരി, ഈ പറഞ്ഞ മാതിരി ബ്ലഡിന്റെ ക്ലോട്ടിംഗ് നിർത്താനുള്ള ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് ഉണ്ട്. അതായത് നമ്മുടെ ബ്ലഡ് ഫ്രീ ആയിട്ട് ഒഴുകണം അല്ലെ. ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യണം. പുറമേക്ക് ഇത് ലീക്കായിക്കൊണ്ട് കണ്ടിന്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അതൊരു ബ്ലീഡിംഗ് പ്രശ്നമായി അല്ലെ. വേറെസ് നമ്മുടെ ബോഡിയിൽ ഉള്ളിൽ രക്തക്കുഴലുകളിൽ ഇത് കട്ടുപിടിക്കാനും പാടില്ല. ബ്ലഡ് നമ്മുടെ ഉള്ളിൽ ഫ്രീ ആയിട്ട് ഒഴുകും വേണം, പുറത്തെത്തിക്കഴിഞ്ഞാൽ സ്റ്റോപ്പും വേണം. അപ്പൊ അതിന് ബാലൻസ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ട്, ആന്റി കോയഗുലന്റ് കോയഗുലന്റ് പ്രോട്ടീൻ. അപ്പൊ ബ്ലീഡിങ് നിർത്താതിരിക്കാനുള്ള പ്രോട്ടീനുകളും മറ്റേ ആൾക്കാരും ഈക്വലി ആക്ട് ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ നടക്കും. തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രോട്ടീൻ കൂടുതലോ കുറവോ ആയി കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കും. അതാണ് ഹീമോഫീലിയ പോലുള്ള അസുഖങ്ങൾ. മുറിഞ്ഞു കഴിഞ്ഞാലും നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ബ്ലഡ് ബോഡിയുടെ ഉള്ളിൽ ക്ലോട്ടിംഗ് വന്നു, ഇപ്പൊ രണ്ടും പ്രശ്നമാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ അന്വേഷിച്ചു പോകുന്ന ആൾക്കാരാണ് നമ്മള്.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.
2: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക റോബോട്ട് അസിസ്റ്റഡ് സർജറി.
3: പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി ട്യൂമേഴ്സ്, ബ്ലാഡർ ക്യാൻസർ, UPJ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോടുകൂടിയ ശസ്ത്രക്രിയ.
2: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
3: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം നാട്ടുരാജാവ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ ഈണം.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരങ്ങിണി. കോഴിക്കോട് NIT PM വികാസ് പദ്ധതിക്ക് തുടക്കം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വാരാചരണം. റബ്ബർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസവുമായി കൃഷിവകുപ്പ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻനിര പദ്ധതിയായ PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട് NIT തുടക്കമായി. ന്യൂനപക്ഷ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളും പരമ്പരാഗത ഉപജീവന മാർഗങ്ങളെ ആധുനികവൽക്കരിക്കുകയും യുവതലമുറയെ 21-ാം നൂറ്റാണ്ടിലെ ആധുനിക നൈപുണ്യശേഷികൾക്ക് പ്രാപ്തരാക്കുകയും ചെയ്യുകയാണ് PM വികാസ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. കാലിക്കറ്റിലും കാസർഗോഡുമുള്ള കേരള കേന്ദ്ര സർവകലാശാലയിലുമായി ആകെ 1500 ഉദ്യോഗാർത്ഥികൾക്കാണ് പരിശീലനത്തിന് അവസരമൊരുക്കുന്നത്. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. PM വികാസ് പദ്ധതിയെക്കുറിച്ച് സുധീഷ് എൻ ജോർജ്, പ്രൊഫസർ ആൻഡ് ചെയർപേഴ്സൺ, NIT കാലിക്കറ്റ്.
2: പ്രധാനമന്ത്രി വിരാസത് കാ സമ്പർദ്ദൻ, PM വികാസ് പദ്ധതി ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ യുവജനങ്ങൾക്ക് നൈപുണ്യ വികസനം, തൊഴിൽ പരിശീലനം, സംരംഭത്വ വികസനം, വനിതാ ശാസ്ത്രീകരണം എന്നിവ ലക്ഷ്യമാക്കി കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. പരമ്പരാഗത കലകളും കൈത്തൊഴിലുകളും സംരക്ഷിക്കുന്നതിനൊപ്പം ആധുനിക തൊഴിൽ സാധ്യതകൾ അനുസരിച്ചുള്ള സ്കിൽ ട്രെയിനിങ്ങുകളും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ന്യൂനപക്ഷ സമൂഹങ്ങളിലെ യുവാക്കളെ തൊഴിൽ സാധ്യതകളിലേക്കും സ്വയം തൊഴിൽ മേഖലകളിലേക്കും കൈപിടിച്ച് നയിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ദൗത്യം. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെയും യുവജനങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും നൈപുണ്യ വികസനവും തൊഴിൽ സാധ്യതകളും ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുവാനിരിക്കുന്ന പരിശീലന കോഴ്സുകൾ പരമ്പരാഗത കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ വ്യവസായ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ആധുനിക കോഴ്സുകളാണ്. മാർക്കറ്റിംഗ് മാനേജർ, ഇ കൊമേഴ്സ്, പ്രോസസ് ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യൻ, ഓയിൽ ആൻഡ് ഗ്യാസ്, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക് അനലിസ്റ്റ്, എസൻഷ്യൽസ് ഓഫ് VLSI ഡിസൈൻ എന്നീ

0: കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് പുതിയ തലമുറ തൊഴിൽ മേഖലകളിലേക്ക് പ്രവേശിക്കാനുള്ള മികച്ച അവസരങ്ങളായി മാറും. വിവിധ ബാച്ചുകളിലായി ആകെ 1100 വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുവാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഓരോ ബാച്ചിനും 30 വിദ്യാർത്ഥികൾ വീതം ഉണ്ടായിരിക്കുമെന്നും ഒരേ സമയം പാരലൽ ബാച്ചുകൾ നടത്തുന്നതിനുമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോടിനൊപ്പം മലപ്പുറം, വയനാട് തുടങ്ങിയ സമീപ ജില്ലകളിലെ യുവജനങ്ങൾക്കും പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായി പങ്കെടുക്കുന്നതിനായി റെഗുലർ ബാച്ചുകൾക്കും ഈവനിംഗ് ബാച്ചുകൾക്കും അവസരമൊരുക്കിയിട്ടുണ്ട്. ഈ ക്ലാസുകളും ക്യാമ്പസിനുള്ളിൽ പൂർണ്ണമായി ഓഫ്ലൈൻ രീതിയിലായിരിക്കും നടത്തുക. കൂടാതെ കോഴ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് നൽകുന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത.
1: നാളെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ആചരിക്കുകയാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും അടിത്തറ ജൈവ വൈവിധ്യമാണ്. എന്നാൽ ലോകമെമ്പാടും വലിയ തോതിൽ ജൈവ വൈവിധ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോള ആഘാതത്തിന് പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ ജൈവ വൈവിധ്യ ദിനപ്രമേയം. മനുഷ്യന് എന്തെല്ലാം സാങ്കേതിക പുരോഗതികൾ ഉണ്ടായാലും വെള്ളം, ഭക്ഷണം, മരുന്നുകൾ, വസ്ത്രങ്ങൾ, ഇന്ധനം, പാർപ്പിടം, ഊർജം എന്നിവയ്ക്കായി നാം പൂർണ്ണ ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ആവാസ വ്യവസ്ഥയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. നമ്മുടെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ജൈവ വൈവിധ്യ വാരാചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. ജൈവ വൈവിധ്യ വാരാചരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡോക്ടർ മഞ്ജു, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്റർ.
2: ലോകമെമ്പാടും May 22 ജൈവ വൈവിധ്യ ദിനം കൊണ്ടാടുകയാണല്ലോ. കഴിഞ്ഞ ലോക ജൈവ വൈവിധ്യ ദിനം 2025 കോഴിക്കോട് ജില്ലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. കോഴിക്കോട് ജില്ലാ സ്പീഷീസുകളെ തിരഞ്ഞെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത വർഷമായിരുന്നു 2025 ലോക ജൈവ വൈവിധ്യ ദിനം. ഈ വർഷത്തെ ലോക ജൈവ വൈവിധ്യ ദിന പ്രമേയം ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട് എന്നുള്ളതാണ്. പ്രാദേശിക തലത്തിലെ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾ എങ്ങനെ ആഗോള തലത്തിൽ സ്വാധീനിക്കാം എന്നുള്ളതാണ് ഈ വർഷത്തെ ചർച്ചാ വിഷയവും പ്രമേയവും എന്നുള്ളത്. കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട് ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ പ്രദേശമാണ്. ദീർഘമായ കടൽ തീരവും നിരവധി പുഴകളും കുന്നുകളും വനപ്രദേശങ്ങളുമുള്ള കോഴിക്കോട് പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ്. 41,386 ഹെക്ടർ വനമേഖലകളുള്ള ഒരു ജില്ല കൂടിയാണ് നമ്മുടേത്. സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ടൽ കാടുകൾ തൊട്ട് 2340 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാവൽ മലയിലെ ചോല വനങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടും. ജില്ലയിലെ ജൈവ വൈവിധ്യത്തിന്റെ അടിസ്ഥാനം വൈവിധ്യങ്ങളാർന്ന ഈ ആവാസ വ്യവസ്ഥകളാണ്. തീരദേശവും കാവുകളും കണ്ണീർത്തടങ്ങളും ഈ തീരദേശ ആവാസ വ്യവസ്ഥയുമാണ് നമ്മുടെ ജൈവ വൈവിധ്യ സമ്പന്നത എന്ന് പറയുന്നത്. തീരെ ചെറിയ ഒരു പ്രാണിക്കും സസ്യത്തിനോ പോലും ഈ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ ക്രമപ്പെടുത്തുന്നതിൽ വലിയ പങ്കുണ്ട്. ഭൂമിയുടെ നിലനിൽപ്പിന്റെ തന്നെ അടിത്തറയും ഈ കാണുന്ന ജൈവ വൈവിധ്യങ്ങളാണ്. എല്ലാവർക്കും നല്ലൊരു ജൈവ വൈവിധ്യ ദിനം ആശംസിക്കുന്നു.
1: റബ്ബർ മേഖലയിലെ കർഷകർക്ക് സമാശ്വാസ പദ്ധതിയുമായി കൃഷിവകുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്. ഗവൺമെന്റിന്റെ ധനസഹായത്തിനായി പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ ലഭ്യമാവുന്ന സ്കീമിലേക്ക് റബ്ബർ കർഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഉത്പാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും ഉയർന്ന ഉൽപാദനക്ഷമത കൈവരിക്കാനും കഴിയുന്ന പുതിയ ഇനങ്ങളാണ് കേര പദ്ധതിയിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 30,000 ഹെക്ടർ വരെ പുതു നടീലിൻ ലക്ഷ്യം വയ്ക്കുന്ന പദ്ധതിയിൽ ഏകദേശം 50,000 റബ്ബർ കർഷകർക്ക് നേരിട്ട് ധനസഹായം ലഭ്യമാവും. ധനസഹായത്തോടൊപ്പം കേര പദ്ധതിയുടെ ഭാഗമായുള്ള ശാസ്ത്രീയ കൃഷി മുറകളും കാലാവസ്ഥാ അതിജീവന രീതികളും കേര കർഷകർക്ക് കൈമാറുന്നതാണ് പദ്ധതിയെക്കുറിച്ച് അഞ്ജിത് RS, വ്യവസായ വാണിജ്യ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ.
3: കേരള സർക്കാർ കൃഷിവകുപ്പ് മുഖേന വേൾഡ് ബാങ്ക് ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര. കേരളത്തിന്റെ കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള വിളകൾ, ആധുനിക ജലസേചന രീതികൾ, മണ്ണ് സംരക്ഷണം, വളപ്രയോഗം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ഈ പദ്ധതി കൃഷിയെ കൂടുതൽ സുസ്ഥിരവും വാണിജ്യപരവുമാക്കാൻ സഹായിക്കും. ആകെ

0: 2365 കോടി രൂപ ചെലവഴിക്കുന്ന ഈ പദ്ധതിയിൽ ഭക്ഷ്യ കാർഷിക മേഖലയുടെ മൂല്യവർദ്ധിത ശൃംഖലകൾ ശക്തിപ്പെടുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത വൃക്ഷവിളകളായ റബ്ബർ, ഏലം, കാപ്പി എന്നിവയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനായി, ഉൽപാദനക്ഷമത കുറഞ്ഞ പഴക്കമുള്ള മരങ്ങൾ പുനർനടീൽ വഴി മാറ്റിസ്ഥാപിക്കുന്നതിനായി കർഷകർക്ക് ധനസഹായം നൽകുന്നു. ഇതിൽ റബ്ബർ സംസ്ഥാന വ്യാപകമായും ഏലം ഇടുക്കി ജില്ലയിലും റോബസ്റ്റ കാപ്പി വയനാട് ജില്ലയിലുമാണ് നടപ്പിലാക്കുന്നത്. റബ്ബർ പുനർനടീലിനായി 1 ഹെക്ടറിന് 75,000 രൂപ വരെ ഗ്രാന്റ് ലഭിക്കും. പരമാവധി 1 ഹെക്ടറിന് 2 ഹെക്ടർ വരെ ആനുകൂല്യം ലഭിക്കും. ഇതിനായി kera.plantation.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്യുന്ന കർഷകരെ സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ട്രെയിനിങ്ങിനായി ക്ഷണിക്കുകയും അതിനുശേഷം അവർക്ക് റീപ്ലാന്റേഷനായി അപേക്ഷ നൽകുകയും ചെയ്യാവുന്നതാണ്. അംഗീകൃത നഴ്സറികളിൽ നിന്ന് വാങ്ങിയ കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളായിരിക്കും കർഷകർ നടേണ്ടത്. ശാസ്ത്രീയമായ കൃഷിരീതികൾ കർഷകരെ പരിശീലിപ്പിക്കുന്നതിനായി റബ്ബർ ബോർഡിന്റെ സഹായത്തോടുകൂടി കേരയുടെ ഫീൽഡ് ഓഫീസർമാർ കർഷകർക്ക് എല്ലാവിധ കൈത്താങ്ങ സഹായങ്ങളും ചെയ്തു നൽകുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ ഏലത്തിന് 1 ഹെക്ടർ 1,00,000 രൂപയും കാപ്പിക്ക് 1 ഹെക്ടറിന് 1,10,000 രൂപയും റീപ്ലാന്റേഷൻ ധനസഹായം ലഭ്യമാകുന്നതാണ്. റബ്ബർ പുനരുജ്ജീവനത്തിനായി ആകെ 250 കോടി രൂപയും ഏലം പുനരുജ്ജീവനത്തിനായി 50 കോടി രൂപയും കാപ്പിയുടെ പുനരുജ്ജീവനത്തിനായി 25 കോടി രൂപയും ഈ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കേരയുടെ വെബ്സൈറ്റിലോ കേര പ്ലാന്റേഷന്റെ പോർട്ടലിലോ സന്ദർശിക്കാവുന്നതാണ്.
1: പദ്ധതിയെ സ്വാഗതം ചെയ്ത് റബ്ബർ കർഷകൻ സജീവൻ അണയലക്കുന്നത്.
2: ഞാൻ ചെറിയൊരു റബ്ബർ കർഷകനാണ്. എനിക്കൊരു 500 റബ്ബർ വരെ ഉണ്ട്. ഞാൻ റബ്ബർ വെച്ചിട്ടൊരു 15 വർഷത്തിനടുത്തായി. ഉൽപാദനം വളരെ കുറവാണ്. പുതിയ തൈ വളർത്താൻ കൃഷി വകുപ്പിന്റെ കേര പദ്ധതി വളരെ സഹായകരമാകും. എല്ലാ ആനുകൂല്യങ്ങളും സബ്സിഡിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ ഗുണമാണ്. ഈ പദ്ധതി പ്രകാരം പഴയത് മുറിച്ചൊഴിവാക്കി പുതിയ ഉൽപാദനക്ഷമത കൂടിയ തൈകൾ വെക്കാൻ കഴിയുകയാണെങ്കിൽ വലിയ കാര്യമാണ്. അതിന് ഈ കേര പദ്ധതിയിലൂടെ കിട്ടുന്ന 1 വർഷം 55,000, 2 വർഷം 30,000 രൂപയും കിട്ടുന്നത് വലിയ കാര്യമാണ്. ഏതായാലും നല്ലൊരു പദ്ധതിയാണ്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് വി കെ സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് നന്ദനൻ കക്കഞ്ചേരി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.
3: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
4: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
4: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
3: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
5: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അനുരാഗി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, യൂസഫലി കെ ചേരിയുടെ വരികൾ, ഗംഗൈ അമരന്റെ ഈണം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഉള്ളടക്കം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേട്ടോളൂ. കൈതപ്രത്തിന്റെ വരികൾ ഔസേപ്പച്ചന്റെ ഈണം.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: सबके लिए सामाजिक सुरक्षा अटल पेंशन योजना मोदी जी का संकल्प.
3: योजना उन नौजवानों के लिए है ताकि आप जब 60 साल के होंगे आपको कभी किसी के सहारे की जरूरत न पड़े, आप अपना बुढ़ापा भी गौरव के साथ बिता सको.
2: अब तक इस योजना से 8,85,00,000 से अधिक लाभार्थी जुड़ चुके हैं. अगर आप भी 18 से 40 साल की उम्र के हैं तो मासिक अटल पेंशन सहित 3 गारंटीड फायदों के लिए अपनी बैंक शाखा से संपर्क करें.
4: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി യേശുദാസും എം ജി ശ്രീകുമാറും പാടിയത് ചിത്രം പിൻഗാമി.
5: കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറുമൊരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
2: പി ഭാസ്കരന്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് ഈണം നൽകി. മോഹൻലാലും ചിത്രയും പാടിയത് ചിത്രം സ്ഫടികം.

FM പ്രധാന വാർത്തകൾ. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. മുസ്ലിം ലീഗിലെ വി അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യവാചകം ചൊല്ലിയത്. നിയമസഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും നാളെയും തുടരും. പേരിന്റെ അക്ഷരമാലാക്രമത്തിലാണ് അംഗങ്ങൾ പ്രോട്ടം സ്പീക്കർ ജി സുധാകരന്റെ മുമ്പാകെ സത്യവാചകം ചൊല്ലുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജീവ് ഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി, കോൺഗ്രസ് എംപി പ്രിയങ്കാഗാന്ധി വാദ്ര തുടങ്ങിയവർ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമായ വീർഭൂമിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇന്ത്യയിലെ അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക നേതൃ ഉച്ചകോടി അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ തുടങ്ങും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കും. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഫാൽറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തുടങ്ങി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ ആകെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

റിയൽ എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. രാവണപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പ്രഭാകരനും പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ സുരേഷ് പീറ്റേഴ്സിന്റെ ഈണം.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഗിരീഷ് പതഞ്ജേരിയുടെ വരികൾക്ക് ഭരദ്വാജ് ഈണം നൽകി. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം ശ്രദ്ധ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിന് ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
3: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
7: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
8: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
9: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
10: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
11: ശോഭിക വെഡിംഗ്സ്,
12: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
13: ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സഭയിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ ഗവർണർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുൻപാകെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പേരിലെ അക്ഷരമാല ക്രമത്തിലാണ് അംഗങ്ങൾ സത്യവാചകം ചൊല്ലുന്നത്. ഇതനുസരിച്ച് മുസ്ലിം ലീഗിലെ വി ഇ അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യവാചകം ചൊല്ലിയത്. എ കെ എം അഷ്റഫ് കന്നഡയിലും ഫൈസൽ ബാബു ഇംഗ്ലീഷിലും സത്യവാചകം ചൊല്ലി. നാളെ രാവിലെ 9-ാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യു ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് 29-ാം തീയതിയാവും സഭ ചേരുക. ജൂൺ 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിന്മേൽ ചർച്ചയും തുടർന്ന് വോട്ടെടുപ്പും നടത്തും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷനാകും. എറണാകുളം തടിയിട്ടുപറമ്പ് പാരിയേത്തുകാവ് ഉന്നതിയിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പോലീസ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല ഡിജിപിക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിൽ കലാശത്തിനെ തുടർന്നാണ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭ ഇന്ന് വികസിപ്പിക്കും. മെയ് 4-ലെ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ്, ഇടതുപക്ഷ കക്ഷികൾ തുടങ്ങിയവരുടെ പിന്തുണയോടെയാണ് ടി വി കെ ഗവൺമെന്റ് രൂപീകരിച്ചത്. നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന കൃഷി, വനം, റവന്യൂ തുടങ്ങിയ പ്രധാന വകുപ്പുകളിലേക്കാണ് ഇന്ന് പുതിയ മന്ത്രിമാരെ നിയമിക്കുന്നത്. 2 കോൺഗ്രസ് MLA കൂടി മന്ത്രിമാരായി ചുമതലയേൽക്കുന്നതോടെ നീണ്ട 59 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് തമിഴ്നാട് മന്ത്രിസഭയുടെ ഭാഗമാകും എന്ന സവിശേഷത കൂടിയുണ്ട്. അതേസമയം വിജയ് ഗവൺമെന്റിന് പുറത്തുനിന്ന് പിന്തുണ നൽകുന്ന ഇടതുപക്ഷ പാർട്ടികൾ മന്ത്രിസഭയിൽ ചേരില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഫാൽറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തുടങ്ങി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ ആകെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി

ജഹാംഗീർ ഖാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി ബാലറ്റിലുണ്ട്. ബിജെപി സ്ഥാനാർത്ഥി ദീപാംശു പാണ്ഡെയാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി അബ്ദുൾ റസാഖ് മുല്ലയും സിപിഐഎം സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമിയുമാണ്. 285 പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിൽ ആകെ 236,000 വോട്ടർമാരുണ്ട്. 5 രാജ്യങ്ങളിലെ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. കാർഷിക മേഖല, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇറ്റലിയും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ നഴ്സുമാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാറുന്നതിന് നടപടികൾ എളുപ്പമാക്കുന്ന സുപ്രധാന കരാറും ഒപ്പുവച്ചിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിന് നിർണായക ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി റോമിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡിസൈനിങ്ങിലും കൃത്യതയിലും ഇറ്റലി ലോക പ്രശസ്തമാണെന്നും വിപുലമായ ശേഷി, പ്രതിഭ, താങ്ങാവുന്ന നവീകരണങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാംസ്കാരിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു പുരാതന നാഗരികതകൾ തമ്മിലെ ആശയവിനിമയം ശക്തമാക്കുന്നതിനുമായി 2027 ഇറ്റലി ഇന്ത്യ സാംസ്കാര ടൂറിസം വർഷമായി ആഘോഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരസ്പരധാരണ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ സാംസ്കാരിക നയതന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സംരംഭം സഹായിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന ഇബോള വൈറസിന്റെ പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ പൂർണ്ണ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഇബോളയുടെ ബുന്തിബുഗ്യോ എന്ന പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ കണ്ടെത്താൻ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ വൈറസ് വകഭേദത്തിനെതിരെ സാധ്യതാ പട്ടികയിലെ 2 വാക്സിനുകൾ വികസിപ്പിച്ചു വരികയാണെന്നും എന്നാൽ ഇവയൊന്നും ഇതുവരെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശകനായ ഡോക്ടർ വാസിമൂർത്തി അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6th പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE തീവ്രവാദികളുടെ ചാവേർ ആക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സാമൂഹിക മാധ്യമക്കുറിപ്പിലാണ് അദ്ദേഹം ആദരാഞ്ജലി നേർന്നത്. രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി MP തുടങ്ങിയവർ രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമായ വീർഭൂമിയിൽ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തുടനീളം 10,00,000 ആളുകൾ പ്രത്യാശയും അഭിലാഷവും പ്രചോദിപ്പിച്ച ഇന്ത്യയുടെ അസാധാരണ പുത്രനാണ് രാജീവ് ഗാന്ധിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആദരിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടത്തി. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റുമാർ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, മന്ത്രിമാർ, MP, MLA, KPCC ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് DCC ഓഫീസിൽ അല്പസമയത്തിനകം അനുസ്മരണ പരിപാടി നടത്തും. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. SPC ദേശീയ തലത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് 6 ദിവസത്തെ വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 25 പരേഡോടെ ക്യാമ്പ് സമാപിക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. യാന്ത്രിക ക്ഷമത, സുരക്ഷാ സംവിധാനം, ബ്രേക്ക് സംവിധാനം, തീകെടുത്താൻ സൌകര്യം, സീറ്റിംഗ്, GPS, വേഗനിയന്ത്രണ സംവിധാനം തുടങ്ങിയവയെല്ലാം പരിശോധിക്കും. പരിശോധനാ ദിവസങ്ങളിൽ ബസ് ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കും റോഡ് സുരക്ഷാ പരിശീലനവും ഉണ്ടാകും. ജീവനക്കാർ
പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തു.

കിടക്കുന്നുണ്ടെന്ന് എല്ലാ സ്കൂൾ അധികൃതരും ഉറപ്പുവരുത്തുന്നതാണെന്ന് RTO അറിയിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ അമ്മ തൊട്ടിലിൽ പുതിയ കുരുന്നെത്തി. 7 ദിവസം പ്രായമായ ആൺകുഞ്ഞിനെയാണ് ലഭിച്ചത്. കുഞ്ഞിന് നീൽ എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺഗോപി അറിയിച്ചു. പൂർണ്ണ ആരോഗ്യവാനായ കുരുന്ന് ആശുപത്രിയിൽ സംരക്ഷണത്തിലാണ്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷത്തെ നേരിടാൻ എറണാകുളം ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. DDMA അവലോകന യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്. ജില്ലയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളായ വെങ്ങോല, അയ്യമ്പുഴ, കുട്ടമ്പുഴ തുടങ്ങിയ മേഖലകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ ഓഫീസർമാർ, താലൂക്ക് ഓഫീസർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവരുടെ അടിയന്തര യോഗം തിങ്കളാഴ്ച ചേരുമെന്നും കലക്ടർ പറഞ്ഞു. കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 നിരത്ത് കൃഷ്ണൻ പീടികയിൽ അടിപിടി കേസിൽ പോലീസ് നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതികളെയും അവരെ രക്ഷപ്പെടാൻ സഹായിച്ചവരെയും അറസ്റ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ പോലീസ് നിരീക്ഷണത്തിലിരിക്കെ രക്ഷപ്പെട്ട MK അമൽ, PP ജിനേഷ് എന്നിവരെയും പ്രതികൾക്ക് രക്ഷപ്പെടാൻ സൗകര്യം ചെയ്ത സായന്ത്, സനത്കുമാർ, അഭിഷേക്, നിവേദ് എന്നിവരെയുമാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൈകാര്യം ചെയ്തുവന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറിയവർ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. പ്രസിഡന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തിയുടെ 2ാം ദിവസമായ ഇന്നലെ ഒരു കൊമ്പനാനയെ കാടുകയറ്റി. ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറച്ചിരുന്ന കൊമ്പനാനയാണ് ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. ദൗത്യം ഇന്ന് തുടരും. ഇന്നലെ അന്തരിച്ച പ്രമുഖ മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 3:30 തിരുവനന്തപുരം തൃക്കണ്ണാപുരം വീട്ടുവളപ്പിൽ നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: റീഗൽ ജ്വല്ലേഴ്സ്,
6: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
7: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: വിപണിയിൽ സ്വർണം ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 14,660 രൂപയും പവന് 117,280 രൂപയുമായി.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
5: Regal Jewelers.
6: Gold, gold, gold ring.
10: Regal Jewelers, Mavur Road, Kozhikode. Innathe swarnavila.
7: Prayojigar Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram and Kozhikode.
11: പ്രിയ ഗീതം.
8: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രിയഗീതം പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിച്ചു തുടങ്ങാം. 0495 എന്ന STD കോഡിൽ 2366174 2366176. മൊബൈൽ നമ്പർ 9447444800. പ്രിയഗീതത്തിൽ നിന്ന് മോഹൻലാലും ചിത്രയും പാടിയ ഒരു ഗാനത്തു കേട്ടുകൊണ്ട് ആരംഭിക്കാം. ചിത്രം കളിപ്പാട്ടം. ബിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ ഈണം.
12: മോളെ, എന്താ പറഞ്ഞേ? കുന്തല്ല, കൊടച്ചക്രം. ഇതുപോലെ പൂക്കളെ ചിരിക്കണം അല്ലേ?
13: പറ്റുമോ?
12: ഏറ്റു

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
0: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.
2: പ്രിയ ഗീതം.
3: പ്രിയ ഗീതത്തിലിനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം, മുല്ലനെഴിയുടെ വരികൾ, ജെറി അമൽദേവിൻ്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു സത്യൻ നായർ, കരുവള്ളിക്കുന്ന്.

0: പ്രിയ ഗീതം.
1: കാലാപാനി ഈ ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാമിനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ജ്യോതി ബാലശ്ശേരി.

0: പ്രിയ ഗീതം.
1: പ്രിയ ഗീതത്തിൽ ഇനി ബിന്ദു പൈങ്ങോട്ടുപുറത്തിന്റെ ഇഷ്ടഗാനം കേൾക്കാം. എസ് ജാനകി പാടിയത് ചിത്രം ആൾക്കൂട്ടത്തിൽ തനിയെ. കാവാലം നാരായണ പണിക്കരുടെ വരികൾ, ശ്യാമിന്റെ ഈണം.

0: പ്രിയ ഗീതം.
1: സേതുബന്ധനം, ഈ ചിത്രത്തിൽ യേശുദാസ് നയിക്കുന്ന സംഘഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു പ്രഭാകരൻ, പുതിയ കാവുമുക്ക്.

0: പ്രിയഗീതം.
1: ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീത സംവിധാനത്തിൽ മോഹൻലാലും സുജാതയും പാടിയ ഗാനമാണ് ഇനി ചിത്രം എയ് ഓട്ടോ. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ശാരദ രവീന്ദ്രൻ, ചെറുവണ്ണൂർ.

0: കണ്ണെഴുതി പൊട്ടും തൊട്ട് ഈ ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ഗായകർ ചിത്ര മോഹൻലാൽ. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടത് ശാരദ രവീന്ദ്രൻ ചെറുവണ്ണൂർ.
1: പ്രിയഗീതം.

ബാലകൃഷ്ണൻ പന്തീരങ്കാവിന്റെ ഇഷ്ടഗാനം കേൾക്കാം ഇനി. മോഹൻലാലും സുജാതയും പാടിയത് ചിത്രം എയോട്ടോ. വിച്ചു തിരുമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുന്നു. പ്രോട്ടീം സ്പീക്കർ ജി സുധാകരന് മുമ്പാകെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭ ഇന്ന് വികസിപ്പിക്കും. May 4 തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ്, ഇടതുപക്ഷ കക്ഷികൾ തുടങ്ങിയവരുടെ പിന്തുണയോടെയാണ് TVK ഗവൺമെന്റ് രൂപീകരിച്ചത്. ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ രോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനയാണ് ഇന്ത്യ നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി JP Nadda. ജനീവയിൽ ലോക ആരോഗ്യ അസംബ്ലിയുടെ 79th പതിപ്പിൽ ശ്വാസകോശ ആരോഗ്യ പരിശോധനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ത്രിപുര, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ദേശീയപാതകളുടെ ഗുണനിലവാര പരിപാലന പരിപാടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ദേശീയപാതകൾ ഉറപ്പാക്കുന്നതിനും യാത്രാ സൗകര്യവും കണക്ടിവിറ്റിയും ശക്തിപ്പെടുത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ചികിത്സാപ്പിഴവിനിരയായ KK ഹർഷിന സമരസമിതി അംഗം

എന്നിവർ മുഖ്യമന്ത്രി വി ഡി സതീശനെ കാണും. തിങ്കളാഴ്ചയാണ് ഇവർ മുഖ്യമന്ത്രിയെ കാണുന്നത്. കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. വൈകിട്ട് മുതലക്കുളം കേന്ദ്രീകരിച്ചാണ് സമാപന സമ്മേളനം. സംസ്ഥാനത്ത് സ്വർണത്തിന് ഏകീകൃത നിരക്ക് കൊണ്ടുവരാൻ കൊച്ചിയിൽ ചേർന്ന സ്വർണ വ്യാപാര സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. ഒരു ദിവസം പലതവണയായി നിരക്ക് മാറ്റുന്നതിനു പകരം രാവിലെ 9:30 ഉച്ചയ്ക്ക് 2 ഇനി നിരക്ക് മാറുക. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് HPV വാക്സിനേഷൻ കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 14 വയസ്സ് പിന്നിട്ട 6,797 പേരാണ് ജില്ലയിൽ ഇതുവരെ വാക്സിനെടുത്തത്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 12 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രോതാക്കൾക്ക് വാട്സപ്പ് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. യുവ ചോയ്സിൽ ആദ്യ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസും ചിത്രയും ചേർന്നാലപിച്ച ഗാനം. ചിത്രം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്.

0: വയനാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ആശുപത്രി ഡിസ്പെൻസറി പ്രോജക്ടുകളിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC NCP അല്ലെങ്കിൽ CCP യോഗ്യതയുമുള്ള 45 വയസ്സിൽ താഴെയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി നാളെ രാവിലെ 10:30 കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ A ബ്ലോക്കിലെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഹോമിയോ എത്തണം. ഫോൺ നമ്പർ 0493625949.
1: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
2: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
2: മൈജി.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിൽ ഇനി അലവി കിഴിശ്ശേരിയുടെ ഇഷ്ടഗാനം കേൾക്കാം. കൈതപ്രം രവീന്ദ്രൻ കൂട്ടുകെട്ടിൽ യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ചത്. ചിത്രം കമലദളം.

സംസ്കൃതം തപാലിലൂടെ പ്രവേശനം ആരംഭിച്ചു. സംസ്കൃതം തടയില്ലാതെ വായിക്കാനും എഴുതാനും സംസാരിക്കാനും പഠിപ്പിക്കുന്ന സംസ്കൃതം തപാലിലൂടെ പഠന പരിപാടിക്ക് അടുത്ത മാസം ജൂണിൽ തുടക്കമാകും. സംസ്കൃത പഠനത്തിൽ മാത്രം പ്രത്യേക വൈദഗ്ധ്യം വികസിപ്പിച്ചെടുത്തിട്ടുള്ള സംസ്കൃത ഭാരതി വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം ആണ് ഈ പഠന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. 6-6 മാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന പ്രവേശ, പ്രവീണ, ശിക്ഷ, കോവിത എന്നീ 4 പരീക്ഷകളാണ് സംസ്കൃത ഭാരതി നടപ്പാക്കുന്നത്. എല്ലാ ജൂൺ ഡിസംബർ മാസങ്ങളിലും പരീക്ഷകൾ നടത്തുന്നു. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പഠന സാമഗ്രികളും ഓൺലൈനായോ നേരിട്ടോ മാർഗനിർദ്ദേശക ക്ലാസുകളും നടത്തുന്നുണ്ട്. പ്രവേശയ്ക്ക് ചേരുന്നതിന് സംസ്കൃത ഭാഷയിൽ അടിസ്ഥാനപരമായ അറിവെന്തെങ്കിലും വേണമെന്ന ഒരു നിബന്ധനയുമില്ല എന്നത് ഏറെ ആകർഷകമായ ഘടകമാണ്. വിപുലവും സുന്ദരവും അമ്പരപ്പിക്കും വിധം സൂക്ഷ്മവുമായ സംസ്കൃത സാഹിത്യം അറിഞ്ഞാസ്വദിക്കാനും അതുവഴി ഭാരതത്തിന്റെ സാംസ്കാരിക സമ്പത്തിന്റെ വൈവിധ്യ വൈപുല്യങ്ങൾ മനസ്സിലാക്കാനും ഈ കോഴ്സുകൾ സഹായകമാണ്. ലളിതമായ സംസ്കൃതത്തിൽ ആശയവിനിമയം

നടത്താനും സംസ്കൃത ഭാഷയെ നിത്യജീവിതത്തിന്റെ സാർത്ഥകമായ ഒരംശമാക്കി മാറ്റാനും ഈ പഠന പരിപാടി നമ്മളെ പ്രാപ്തരാക്കുകയും ചെയ്യും. താൽപ്പര്യമുള്ളവർ കേരള സംസ്കൃത ഭാരതി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ചെന്നാൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. സംസ്കൃത ഭാരതിയുടെ കേരള ആസ്ഥാനം കൊടുങ്ങല്ലൂരാണുള്ളത്. മേൽവിലാസം വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം, കോട്ടപ്പുറം, കൊടുങ്ങല്ലൂർ, കേരള. പിൻകോഡ് 680667.

0: ദിശാപദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: യുവ ചോയ്സിൽ ഇനി കൊയിലാണ്ടിയിൽ നിന്നും അനൂപ് ദാസ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് ആലപിച്ചത്. ഗാനശില്പികൾ ഷിബു ചക്രവർത്തി, ഇളയരാജ.

0: ഭാഷാശ്രീ സാംസ്കാരിക മാസികയുടെ 15-ാം വാർഷികത്തോടനുബന്ധിച്ച് ഭാഷാശ്രീ സാംസ്കാരിക മാസികയും ടാഗോർ അക്കാദമി കുറ്റിയാടിയും സംയുക്തമായി കുറ്റിയാടി MIUP സ്കൂളിൽ വെച്ച് 23/5/2026 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കഥാരചനാ മത്സരം നടത്തുന്നു. 20 വയസ്സിന് മുകളിലുള്ളവർക്ക് പങ്കെടുക്കാം.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

യു എ ചോയ്സിൽ ഇനി ബാലേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാൽ ആലപിച്ച ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പാലത്തുനിന്നും ശിവപ്രസാദ്.

0: മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. താൽപ്പര്യമുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർ മെയ് 26-നകം അപേക്ഷിക്കണം. ഫോൺ നമ്പർ 9495999704.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
3: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
2: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
3: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്. മൈ ജി.
0: യുവ ചോയ്സിൽ ഇനി കേൾക്കാം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ഗാനശില്പികൾ കൈതപ്രം ഔസേപ്പച്ചൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് മോഹൻദാസ് ചെമ്രക്കാട്ടൂർ.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
3: യുവ ചോയ്സിൽ ഇനി കേൾക്കാം ഭരതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് അജിത് വടക്കേക്കര.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: യുവചോയ്സിൽ ഇനി ദുബായിൽ നിന്ന് ഇന്ദ്രജിത്ത് പാലക്കാട്ടുള്ള പ്രിൻസിക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. അഭിമന്യു എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ ആലപിച്ചത്. കൈതപ്രത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: യുവ ചോയ്സിൽ ഇനി കേൾക്കാം യു എയിൽ നിന്നും രാഹുൽ ആവശ്യപ്പെട്ട ഗാനം. മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ചത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഇനി കേൾക്കാം ദേവദൂതൻ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനം. ഗാനശില്പികൾ കൈതപ്രം, വിദ്യാസാഗർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് മൊകേരിയിൽ നിന്നും മായ.

0: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
1: യുവ ചോയ്സിൽ ഇനി കേൾക്കാം വന്ദനം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം. ഷിബു ചക്രവർത്തിയുടെ വരികളിൽ ഔസേപ്പച്ചന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പൊയിൽക്കാവിൽ നിന്ന് വീണ.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിനി ഉച്ചയ്ക്ക് 3-2 കേൾക്കാം.
2: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
3: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
2: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഞ്ചു രാഷ്ട്ര സന്ദർശനം ഇന്ത്യയ്ക്ക് ഏകദേശം 40 ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ്. നിരവധി ആഗോള കമ്പനികൾ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരികയും വിപുലീകരണ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ദക്ഷിണ കൊറിയൻ മന്ത്രി കോൺ ഒയൂളും സംയുക്തമായി ഇന്ത്യൻ യുദ്ധ സ്മാരകം സോളിലെ ഇംജിംഗ് പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. കൊറിയൻ യുദ്ധത്തിന്റെ 75-ാം വാർഷികാനുസ്മരണ പരിപാടിയുടെ ഭാഗമായാണ് യുദ്ധസ്മാരകം നിർമ്മിച്ചത്. കോൺഗ്രസിൽ നിന്ന് രണ്ടുപേരും 3 വനിതകളുമടക്കം 23 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി തമിഴ്നാട്ടിലെ സി ജോസഫ് വിജയ് മന്ത്രിസഭ വിപുലീകരിച്ചു. ഇതോടെ തമിഴ്നാട് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ആകെ എണ്ണം 32 ഉയർന്നു. ആശാവർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ആശാപ്രവർത്തകർ. സെക്രട്ടേറിയറ്റ് നടയിൽ പായസം വെച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്താണ് ആഹ്ലാദം പ്രകടിപ്പിച്ചത്. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, പ്രൊഫസർ AD മുസ്തഫ, PT മാത്യു എന്നിവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ജൈവ വൈവിധ്യ പരിപാലന സമിതിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ ഭൌതികദേഹം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിനെത്തിച്ചു. വൈകിട്ട് തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കാശ്മീരിലെ ഉധംപൂർ ജില്ലയിലെ വനിതാ താരങ്ങൾ 9 മെഡലുകൾ നേടി. ആയോധനകലയിൽ ജമ്മുകാശ്മീരിൽ നിന്ന് കൂടുതൽ പ്രതിഭാശാലികൾ മികവ് പുലർത്താൻ എത്തുന്നതിന്റെ ഉദാഹരണമായാണ് കായികലോകം മെഡൽ നേട്ടത്തെ വിലയിരുത്തുന്നത്. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 1 മണിക്ക്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർസ്.
1: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം 40 ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ്. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമ കമ്പനികളുമായി ചർച്ച നടത്തി. 36th രക്തസാക്ഷിത്വ ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം വി അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം എഫ് രാജ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം. മുഖ്യമന്ത്രി VD സതീശൻ 105th, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 132th, BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ 83rd.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം ഇന്ത്യക്ക് ഏകദേശം 40 ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. നിരവധി ആഗോള കമ്പനികൾ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരികയും വിപുലീകരണ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. സന്ദർശനവേളയിൽ സെമി കണ്ടക്ടർ, ലോജിസ്റ്റിക്സ്, അടിസ്ഥാന സൗകര്യം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ 50-ലധികം ബഹുരാഷ്ട്ര കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുകളുമായും മുതിർന്ന പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നീറ്റ് UG പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം എന്നീ സാമൂഹിക മാധ്യമ പ്രതിനിധികളുമായും ഉന്നത സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. പ്രധാന പരീക്ഷകൾക്ക് മുന്നോടിയായി ടെലിഗ്രാം ചാനലുകളിലൂടെയും അജ്ഞാത ഓൺലൈൻ ഗ്രൂപ്പുകളിലൂടെയും വ്യാജ ചോദ്യപേപ്പറുകളും തെറ്റായ വിവരങ്ങളും പ്രചരിക്കുന്നത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്ക ഉണ്ടാക്കുന്നതായി മന്ത്രി പറഞ്ഞു. ഇത്തരം വ്യാജ ശൃംഖലകളെ കൃത്യമായി കണ്ടെത്തി ബ്ലോക്ക് ചെയ്യാനും ചാനലുകൾ നീക്കം ചെയ്യാനും അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കാൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായും നിയമപാലകരുമായും ചേർന്ന് പ്രവർത്തിക്കണമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ശരീരത്തിൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്കും സൗന്ദര്യവർദ്ധക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾക്കും സൗന്ദര്യവർദ്ധക ക്ലിനിക്കുകൾക്കും ഇതിന് അനുമതിയില്ലെന്ന് കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ മനുഷ്യ ശരീരത്തിൽ തേച്ചുപിടിപ്പിക്കാനോ ഒഴിക്കാനോ തളിക്കാനോ സ്പ്രേ ചെയ്യാനോ മാത്രമാണ് അനുമതിയെന്നും അധികൃതർ വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ രോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനയാണ് ഇന്ത്യ നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ജനീവയിൽ ലോക ആരോഗ്യ അസംബ്ലിയുടെ 79th

വീട്ടുവളപ്പിൽ ശ്വാസകോശ ആരോഗ്യ പരിശോധനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീടുകൾ തോറും നടത്തുന്ന സർവേ, മൊബൈൽ സ്ക്രീനിംഗ്, കമ്മ്യൂണിറ്റി ക്യാമ്പയിൻ, അപകട സാധ്യതാ പ്രദേശങ്ങളിലെ കേന്ദ്രീകൃത ഡ്രൈവ് തുടങ്ങിയവയിലൂടെ ദുർബല ജനവിഭാഗങ്ങൾക്കിടയിൽ സജീവമായ രോഗം മുൻകൂട്ടി കണ്ടെത്താൻ രാജ്യത്തിന് കഴിഞ്ഞതായും അദ്ദേഹം വിശദീകരിച്ചു. ടിബിയും ശ്വാസകോശ രോഗങ്ങളും കണ്ടെത്തുന്നതിന് ഇന്ത്യ ആധുനിക പരിശോധനാ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ടെന്നും JP Nadda അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ദക്ഷിണ കൊറിയൻ മന്ത്രി കോൺ ഒയോളും സംയുക്തമായി ഇന്ത്യൻ യുദ്ധസ്മാരകം സോളിലെ ഇഞ്ചിങ് പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. കൊറിയൻ യുദ്ധത്തിൻ്റെ 75th വാർഷികാനുസ്മരണ പരിപാടിയുടെ ഭാഗമായാണ് യുദ്ധസ്മാരകം നിർമ്മിച്ചത്. ത്രിപുര, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ദേശീയപാതകളുടെ ഗുണനിലവാര പരിപാലന പരിപാടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ദേശീയപാതകൾ ഉറപ്പാക്കുന്നതിനും യാത്രാ സൗകര്യവും കണക്ടിവിറ്റിയും ശക്തിപ്പെടുത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കോൺഗ്രസിൽ നിന്ന് 2 പേരടക്കം 23 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി തമിഴ്നാട്ടിലെ സി ജോസഫ് വിജയ് മന്ത്രിസഭ വിപുലീകരിച്ചു. ഇതിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. ഇതോടെ തമിഴ്നാട് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ആകെ എണ്ണം 32 ഉയർന്നു. ചെന്നൈയിലെ ലോക്ഭവനിൽ തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നിയമസഭയിൽ വിശ്വാസവോട്ട് വിജയിച്ച് ഭൂരിപക്ഷം തെളിയിച്ചതിന് പിന്നാലെയാണ് TVK ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭാ വികസനം. പശ്ചിമബംഗാളിൽ സൗത്ത് 24 പർഗനാസ് ജില്ലയിലെ ഫാൽറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2 സ്വതന്ത്രർ ഉൾപ്പെടെ ആകെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിൻ്റെ പേര് ഔദ്യോഗികമായി ബാലറ്റിൽ ഉണ്ട്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷനാകും. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ, കാസർകോട്, വയനാട് എന്നീ ജില്ലകളിലെ 2025 അധ്യയന വർഷം ചേർന്ന 17,343 വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കൈമാറും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനം രാജ്യമിന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6th പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരമ്പത്തൂരിൽ LTTE തീവ്രവാദികളുടെ ചാവേറാക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വരിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി MP തുടങ്ങിയവർ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമായ വീർഭൂമിയിൽ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തുടനീളം ദശലക്ഷക്കണക്കിന് ആളുകളിൽ പ്രത്യാശയും അഭിലാഷവും പ്രചോദിപ്പിച്ച ഇന്ത്യയുടെ അസാധാരണ പുത്രനാണ് രാജീവ് ഗാന്ധിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടത്തി. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റുമാർ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, മന്ത്രിമാർ, MP MLA KPCC ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ആറളം ഓപ്പറേഷൻ ഗജമുക്തിയുടെ 2nd ഇന്നലെ ഒരു കൊമ്പനാനയെ കാടുകയറ്റി. ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയാണ് ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. ദൗത്യം ഇന്നും തുടരുന്നു. പാർസലുകൾ അതിവേഗം എത്തിക്കുന്നതിന് കേരള പോസ്റ്റൽ സർക്കിളിൽ പുതുതായി ആരംഭിച്ച പിക് പോസ്റ്റ് എക്സ്പ്രസ് സേവനത്തിന് കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ഔപചാരികമായി തുടക്കം കുറിച്ചു. തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്ന പാർസലുകൾ പിറ്റേ ദിവസം തന്നെ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് പോസ്റ്റ്മാൻ്റെ സേവനമില്ലാതെ വിൻഡോ ഡെലിവറിയായി ലഭിക്കും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 60th സംസ്ഥാന സമ്മേളനം നാളെ കോഴിക്കോട്ട് തുടങ്ങും. റെയിൽവേ സ്റ്റേഷൻ

ന് സമീപം സുകൃതീന്ദ്ര കലാമന്ദിറിൽ രാവിലെ സംസ്ഥാന സമിതി നേതൃയോഗം ആധ്യാത്മിക ആചാര്യൻ എ കെ പി നായർ ഉദ്ഘാടനം ചെയ്യും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68-ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ മെയ് 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കേരള മാപ്പിളകലാ അക്കാദമി പി എച്ച് അബ്ദുള്ള മാസ്റ്റർ സ്മാരക മാനവ മൈത്രി പുരസ്കാരം സാഹിത്യകാരനും പ്രഭാഷകനും നിരൂപകനുമായ എം എൻ കാരശ്ശേരിക്ക് നൽകും. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം മെയ് 23 ശനിയാഴ്ച കോഴിക്കോട്ട് ഡോക്ടർ എം കെ മുനീർ സമ്മാനിക്കുമെന്ന് അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം $40 ബില്യൺ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെൻറ്. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമ കമ്പനികളുമായി ചർച്ച നടത്തി. 36-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: Please don't cry.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

എഫ്എം പ്രധാന വാർത്തകൾ. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം എന്നീ സാമൂഹിക മാധ്യമ പ്രതിനിധികളുമായും ഉന്നത സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാനാണ് ചർച്ച നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇന്ധന സംരക്ഷണ നടപടികൾക്ക് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് ഹൈക്കോടതിയിൽ തുടക്കമായി. നേരിട്ട് വാദം കേൾക്കലടക്കം പരമാവധി കുറച്ച് സാങ്കേതികമായ സംവിധാനങ്ങളിലേക്ക് കൂടുതൽ മാറുമെന്ന് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് ഹൈക്കോടതി രജിസ്ട്രാർ അറിയിച്ചു. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ ശരീരത്തിൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഉപഭോക്താക്കൾക്കും സൌന്ദര്യവർദ്ധക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾക്കും സൌന്ദര്യവർദ്ധക ക്ലിനിക്കുകൾക്കും ഇതിന് അനുമതിയില്ലെന്ന് കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചു. പുതുതായി തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതോടെയാണ് സമ്മേളനം അവസാനിച്ചത്. അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കാശ്മീരിലെ ഉദ്ധംപൂർ ജില്ലയിലെ വനിതാ താരങ്ങൾ 9 മെഡലുകൾ നേടി. ആയോധന കലയിൽ ജമ്മു കാശ്മീരിൽ നിന്ന് കൂടുതൽ പ്രതിഭാശാലികൾ മികവ് പുലർത്താൻ എത്തുന്നതിന്റെ ഉദാഹരണമായാണ് കായികലോകം മെഡൽ നേട്ടത്തെ വിലയിരുത്തുന്നത്. കേരള മാപ്പിളകലാ അക്കാദമി PH അബ്ദുള്ള മാസ്റ്റർ സ്മാരക മാനവ മൈത്രി പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ MN കാരശ്ശേരിക്ക് നൽകും. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം 23 ശനിയാഴ്ച കോഴിക്കോട് ഡോക്ടർ MK മുനീർ സമ്മാനിക്കും. എബോള രോഗബാധിത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാർക്കായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിന്റെ മാർഗനിർദ്ദേശം. യാത്രക്കാർ പനി, രക്തസ്രാവ ലക്ഷണം എന്നിവ എയർപോർട്ട് ഹെൽത്ത് ഡെസ്കിൽ റിപ്പോർട്ട് ചെയ്യണം. ഒക്ടേവ് മ്യൂസിക് ക്ലബ് ഏർപ്പെടുത്തിയ CK പണിക്കർ സ്മാരക പുരസ്കാരം ഓട്ടംതുള്ളൽ കലാകാരൻ പയ്യന്നൂർ കൃഷ്ണൻകുട്ടിക്ക് നൽകും. ഈ മാസം 24 ചെറുവത്തൂരിൽ പുരസ്കാരം സമ്മാനിക്കും. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 4 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനോത്സവം പരിപാടി

ഇതിലേക്ക് ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0495236611474, മറ്റൊരു നമ്പർ 0495236611776, മൊബൈൽ നമ്പർ 9447444800. ഗാനോത്സവത്തിൽ ആദ്യ ഗാനം കേൾക്കാം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം കരുമാടിക്കുട്ടൻ.

ഗാനോത്സവത്തിൽ ഇനി ദിലീപ് കുമാർ മടവൂർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പച്ചവെളിച്ചം എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി ആലപിച്ചത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

ഗാനോത്സവത്തിൽ ഇനി ദിലീപ് കുമാർ മടവൂർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പച്ചവെളിച്ചം എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി ആലപിച്ചത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

ഗാനോത്സവത്തിൽ ഇനി കോട്ടൂരിൽ നിന്നും ഷീജ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം, പത്താം ഉദയം എന്ന ചിത്രത്തിൽ നിന്ന്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി പി ഭാസ്കരന്റെ വരികൾക്ക് കെ വി മഹാദേവൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം കക്ക. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചേന്നമംഗലത്തു നിന്നും രമണി.

ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ധ്വനി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. യൂസഫലി കേച്ചേരിയുടെ വരികൾ, നൌഷാദിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബേപ്പൂരിൽ നിന്ന് നിഷ.

ഇനി പൊയിൽക്കാവിൽ നിന്ന് രമ സോനു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ ചിത്ര ആലപിച്ചത്. ചിത്രം പിൻഗാമി.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രാലപിച്ച ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടത് പറമ്പിൽ ബസാറിൽ നിന്നും ചിത്ര.

ഗാനോത്സവത്തിൽ അടുത്തതായി കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. പി സുശീല ആലപിച്ച ഗാനം ചിത്രം കരകാണാ കടൽ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചേളന്നൂരിൽ നിന്നും ലീല.

ഗാനോത്സവത്തിൽ ഇനി വയലാർ രാമവർമ്മ, സലിൽ ചൗധരി കൂട്ടുകെട്ടിൽ യേശുദാസും പീലിയിലെയും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം ചെമ്മീൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് മായനാട് നിന്നും സുനിൽ.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി കടലമ്മ എന്ന ചിത്രത്തിന് വേണ്ടി എം രാജ ആലപിച്ച ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയിരിക്കുന്നു. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബേപ്പൂരിൽ നിന്ന് മോഹനൻ.

ഇനി അത്തോളിയിൽ നിന്നും സബിത ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ബിച്ചു തിരുമല, ഇളയരാജ കൂട്ടുകെട്ടിൽ യേശുദാസും പി സുശീലയും ചിത്രയും ചേർന്നാലപിച്ചത്. ചിത്രം എന്റെ സൂര്യപുത്രിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി അല്പസമയത്തിനകം 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.

0: that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 25-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: കൂട്ടുകാരൻ റസുമഹീന്റെ പാലുകാച്ചിനു പോയി മടങ്ങി വരുന്ന നിക്കോവിന്റെ മുറിയിൽ ദൂരെ നിന്നേ വെളിച്ചം കാണാം. ആരാണവിടെ സ്നേഹദീപം തെളിച്ച് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നത്? റസ്കോൾനിക്കോവിന്റെ മൂക്കിൽ താൻ ചിന്തിയ ചോരമണം ചെകിടിച്ചിരിക്കുകയാണെന്ന് ആരറിയുന്നു? പട്ടിണി കിടന്ന് മകനെ പഠിക്കാൻ വിട്ട് അവനുടൻ പ്രൊഫസറാകുമെന്ന് സ്വപ്നം കാണുന്ന ഒരമ്മയുണ്ട് നിക്കോവിന്. കുടുംബത്തിൻ്റെ കടക്കണി പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്തൊരഴകിയ രാവണൻ ലൂഷൻ എന്നൊരാളെ കെട്ടാൻ വാക്കുപറഞ്ഞൊരു പെങ്ങളുണ്ടയാൾക്ക്. അഭിമാനിയും അവിവേകിയുമായ നിക്കോവ് പെങ്ങൾ ഡോണിയയുടെ ഭാവി വരൻ ലൂഷിനെ തലേന്ന് തന്നെ ആട്ടിപ്പുറത്താക്കിയത് വീട്ടുകാരറിഞ്ഞിട്ടില്ല. പീറ്റേഴ്സ്ബർഗിൽ പോലീസ് തേടുന്ന കൊലപാതകിയാണ് നിക്കോവ്. പുറമേ കുടുംബത്തിൽ പൊട്ടാനൊരുങ്ങുന്ന ബോംബുകൾ, അകമേ അലകടലിരമ്പം പോലെ മനസ്സിൻ്റെ പിടിവലികൾ, കുറ്റവും ശിക്ഷയും തമ്മിൽ ബലാബലം.
4: നിക്കോ, നിന്റെ പരിപാടി എന്തായിരുന്നു? എന്തോ ഗൂഢമായ പദ്ധതികളുണ്ട്, ഞാൻ അറിയാത്തതായിട്ടല്ലേ? ഡൈ, ഞാൻ സ്വല്പം മദ്യപിച്ചിട്ടുണ്ടേ.
5: അതെനിക്ക് മനസ്സിലായി. നീ സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? സ്വന്തമായ ഒരു വീട്, ഞാനും സന്തോഷിക്കുന്നു. അതിന് കാരണം ഞാൻ നിന്നോട് തുറന്നു പറയാം. ഞാനൊരു മരണശയ്യയ്ക്ക് അടുത്തു നിന്നാണ് വരുന്നത്.
4: ആരുടെ? എവിടെ? എനിക്കറിയാമോ ആളിനെ?
5: ഇല്ല, നിനക്കറിയില്ല. മർമലഡോവ്, ഒരു സർക്കാർ ഗുമസ്തൻ. കുടിച്ച് പിമ്പിരിയായി കുതിരവണ്ടിക്ക് കുറുകെ ചാടിച്ചാവാൻ ശ്രമിച്ചു.
4: എന്നിട്ട്
5: അയാള് മരിച്ചു. അയാളുടെ വീട്ടുകാർക്ക് ഞാൻ എന്റെ കയ്യിൽ നിന്ന് പണം മുഴുവൻ കൊടുത്തു. ഞാൻ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
4: എന്തു പറ്റി? എന്താണ് നിനക്ക് പറ്റിയത്?
5: എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. എന്നാൽ അതല്ല കാര്യം. ഞാൻ വളരെ ദുഃഖിതനാണ്. ദുഃഖിതൻ.
4: നോക്ക്, നിന്റെ കെട്ടിടം എത്തി.
5: നീ അങ്ങോട്ട് നോക്ക്.
4: എങ്ങോട്ട്? എന്താണ്?
5: നീ കാണുന്നില്ലേ, എന്റെ മുറിയിൽ വിളക്ക് കത്തിക്കിടക്കുന്നു.
4: അത് നസ്താസ്യ വന്നിരിക്കും.
5: അവള് വിളക്ക് കൊളുത്താറില്ലല്ലോ. പാവം, അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു.
4: എന്നിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ.
5: അട്ടെ, നിന്റെ പരിപാടി എന്താ?
4: ഞാനും വരുന്നു നിന്റെ മുറിയിലേക്ക്.
5: മുറി അടച്ചിരിക്കുന്നു, അകത്ത് ലൈറ്റും കിടക്കുന്നു. ആരാ? ഹലോ, ആരാ അകത്ത്?
4: കേട്ടില്ലേ, ആരാ അകത്തെന്ന്?
5: അകത്ത് ആരാണെന്ന്?

0: നിന്റെ തള്ള.
1: അയ്യോ, ഇന്നാണല്ലോ അമ്മയും സഹോദരിയും വരുമെന്ന് പറഞ്ഞിരുന്നത്.
2: അതുപോലും നീ മറന്നോടാ.
0: എന്റെ മോനെ, നിനക്ക് എന്തു പറ്റിയടാ? ഇതെന്ത് കോല മോനെ, എന്റെ പൊന്നു മോനെ.

0: ഇപ്പോൾ നിങ്ങൾ സ്വന്തം താമസ സ്ഥലത്തേക്ക് പോകൂ. എന്റെ സുഹൃത്ത് റസുമിഹിൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും.
1: അപ്പൊ ശരി, നാളെ കാണാം. നാളെ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കാം.
2: മോനെ, നിക്കോ, ഞങ്ങൾ ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. വിചാരിച്ച സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. നീ എന്തു പറഞ്ഞാലും ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ താമസിക്കും നിന്നോടൊപ്പം.
0: എന്നെ സ്വൈര്യം കെടുത്താനാണോ ഭാവം? അമ്മേ, എന്നെ ഒറ്റയ്ക്ക് വിട്.
3: അമ്മേ, നിങ്ങൾ വയ്ക്കോളൂ, ഞാൻ ഇവിടെ നിന്നോളാം.
2: എന്റെ മനസ്സിലുള്ള നന്ദിയും കടപ്പാടും റസുമഹിൻ നിന്നോട് എങ്ങനെ ഞാൻ അറിയിക്കും?
0: അതിന്റെ ആവശ്യമില്ല. എന്നെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട. എനിക്ക് കാവലിന് ആരും വേണ്ട. എല്ലാവരും എല്ലാവരും പൊയ്ക്കോ, എല്ലാവരും പൊയ്ക്കോ.
1: അമ്മേ, നമ്മൾ ഇവിടെ നിന്ന് ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. സമാധാനത്തോടെ കിടക്കട്ടെ, നമുക്ക് പോവാം.
2: മൂന്ന് വർഷമായി ഞാൻ എന്റെ മകനെ പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഞാൻ അവനെ ശരിക്കൊന്ന് കണ്ടോട്ടെ മോനെ.
0: ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. അമ്മേ, ഡോണിയെ ലൂഷിനെ കണ്ടിരുന്നോ?
2: ഇല്ല മോനെ, ഞങ്ങൾ എത്തിയ കാര്യം അയാൾക്കറിയാം. ലൂഷിൻ ഇന്ന് നിന്നെ കാണാനുള്ള കാരുണ്യം കാണിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു.
0: ആ അതെ, അയാൾ കാരുണ്യവാനാണ്. ഡോണിയ, ഞാൻ അയാളെ താഴേക്ക് വലിച്ചെറിയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഏതെങ്കിലും നരകത്തിലേക്ക് പോകാൻ അട്ടഹസിച്ചാ ഞാൻ പറഞ്ഞയച്ചത്.
2: മോനെ, എന്താ നീ പറയുന്നത്? നിന്റെ ഉദ്ദേശം എന്താണ്?
0: ഡോണിയ, ആ വിവാഹം എനിക്കിഷ്ടമല്ല. നിനക്ക് ആദ്യം ലഭിക്കുന്ന അവസരത്തിൽ തന്നെ, അതായത് നാളെ തന്നെ, നീ ലൂഷിനെ നിരസിക്കണം. ആ പേര് ഇനിയും എന്റെ കാതിൽ കേൾക്കാൻ ഇടവരരുത്.
2: ദൈവമേ, എന്താ ഈ കേൾക്കുന്നത്?
1: ചേട്ടാ, ഒന്നുകൂടി ചിന്തിച്ചു നോക്കണ്ടേ? ആ, ഇപ്പൊ തന്നെ ചേട്ടന് നല്ല ക്ഷീണമുണ്ട്. അധികം സംസാരിക്കണ്ട, വിശ്രമിക്കേ.
0: ഞാൻ ബോധമില്ലാതെ സംസാരിക്കുന്നെന്നാണോ നീ കരുതിയത്? ഒരിക്കലുമില്ല. നീ ലൂഷിനെ വിവാഹം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് ആ ത്യാഗം വേണ്ട. നീ അയാൾക്കെഴുത്, അയാൾക്കെഴുത് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്.
1: എനിക്ക് കഴിയില്ല.
2: നാളെ കാര്യങ്ങൾ തീരുമാനിക്കാം. സാവകാശമായി ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. അതെ, പോകുന്നതാണ് നല്ലത്.
3: അതെ അതെ അമ്മേ, പക്ഷേ സാരമില്ല, ഇവനാകെ അസ്വസ്ഥനാണ്. അതുകൊണ്ടാണ് നിക്കോ ഇങ്ങനെ പെരുമാറുന്നത്, അല്ലടാ? അല്ലെങ്കിൽ ഇവനതിന് ധൈര്യപ്പെടോ? ഇന്നിവൻ ലൂഷിനെ ഓടിച്ചു വിട്ടതാണ്. പക്ഷെ അത് ഇവന്റെ കുറ്റമല്ല. ലൂഷൻ ഇവിടെ വലിയ പാണ്ഡിത്യ പ്രകടനം തന്നെ നടത്തി. ഒരു വിധത്തിൽ ഓടിച്ചു വിട്ടത് നന്നായെന്ന് എനിക്കും തോന്നി.
2: അപ്പോ ഞാൻ കേട്ടതെല്ലാം വാസ്തവമാണല്ലേ?
1: നമുക്ക് പോവാമേ. ചേട്ടൻ വിശ്രമിക്ക്.
2: ഇല്ല, ഞാൻ ഒരിടത്തേക്കുമില്ല, മോന്റെ കൂടെ തന്നെ. ഞാന് ഇവിടെ എവിടെയെങ്കിലും കിടന്നുകൊള്ളാം.
3: അയ്യോ, ഇവിടെ വേണ്ട. ഇന്ന് വൈകുന്നേരം ഇവൻ ഡോക്ടറെയും എന്നെയും അടിച്ചില്ലെന്നേ ഉള്ളൂ. ഇവന് പ്രകോപനം ഉണ്ടായാലേ ഇവൻ ചെയ്യുന്നത് എന്തെന്ന് ഇവന് പോലും അറിയില്ല.
2: നീ എന്താ ഈ പറയുന്നത്?
3: പിന്നെ ആ സ്ഥലത്ത് നിങ്ങളില്ലാതെ ഡോണിയെ ഒറ്റയ്ക്ക് താമസിക്കുവോ? അത്തരം ഒരു സ്ഥലമല്ലേ നിങ്ങളുടെ ഭാവി മരവകൻ ലൂഷൻ.

0: നിങ്ങൾക്ക് താമസിക്കാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത്.
1: എന്നാ ഞാൻ ഈ വീട്ടുടമസ്ഥയെ ഒന്ന് കാണട്ടെ, ഈ രാത്രി കഴിച്ചുകൂട്ടാൻ ഒരു മുറി തരുമോന്ന് ഞാൻ കേൺ അപേക്ഷിക്കും.
0: വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങോട്ട് പോണ്ട, വേണ്ട.
1: എന്താ,
0: വരും, നമുക്ക് പോവാം. വരും അമ്മ, വരും, നമുക്ക് പോവാം.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 25-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് പെരുമ്പാവൂർ സംഗീതം നൽകി ചിത്ര ആലപിച്ചത് ചിത്രം ഇന്നലെ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബീഗം അക്തർ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

0: ബീഗം അക്തർ ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
3: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം
5: സമർപ്പിക്കുന്നത്
6: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.

ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയ്ക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 4 മണിക്ക്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: അന്തരിച്ച ഗായിക അമ്പിളിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അമ്പിളി ആലപിച്ച ഗാനത്തോടുകൂടി ഇന്നത്തെ യുവ ചോയ്സ് ആരംഭിക്കുന്നു. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ് യുവ ചോയ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രോതാക്കൾക്ക് വാട്സപ്പിൽ സന്ദേശങ്ങൾ അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ 9400224440. നമ്പർ ഒരിക്കൽ കൂടി 9400224440. ആദ്യ ഗാനം കേൾക്കാം. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി അമ്പിളി ആലപിച്ച ഗാനം, ചിത്രം സ്വാമി അയ്യപ്പൻ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട്ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. ടിഎൻസി അപ്ലൈ.
2: യുവ ചോയ്സിൽ ഇനി കേൾക്കാം പറമ്പിൽ ബസാറിൽ നിന്നും സ്മിത ആവശ്യപ്പെട്ട ഗാനം. വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിനു വേണ്ടി അമ്പിളി ആലപിച്ചത്. പി ഭാസ്കരന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: ഇനി തിക്കോടിയിൽ നിന്നും ജയകൃഷ്ണൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പി സലിൽ ചൌധരി കൂട്ടുകെട്ടിൽ അമ്പിളി ആലപിച്ചത്, ചിത്രം പുതിയ വെളിച്ചം.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ, പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഇനി ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ആർ കെ ശേഖർ സംഗീതം നൽകി അമ്പിളി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ചോറ്റാനിക്കര അമ്മ. ഈ ഗാനം ആവശ്യപ്പെട്ടത് രാമനാട്ടുകരയിൽ നിന്നും വിജിത, സീന എന്നിവർ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: യുവ ചോയ്സിൽ ഇനി കേൾക്കാം നഗരം സാഗരം എന്ന ചിത്രത്തിന് വേണ്ടി അമ്പിളി ആലപിച്ച ഗാനം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബേപ്പൂരിൽ നിന്നും സോമൻ.

യുവ ചോയ്സിലിനി പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമ്മാർ സംഗീതം നൽകി. യേശുദാസും അമ്പിളിയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം മണിയറ. ഈ ഗാനം ആവശ്യപ്പെട്ടത് പി വി മുഹമ്മദ്, വടക്കേ വാവന്നൂർ.

യുവ ചോയ്സിൽ ഇനി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ എറിയാട് കൊടുങ്ങല്ലൂർ ആവശ്യപ്പെട്ട ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസും എസ് ജാനകിയും ചേർന്നാലപിച്ചത്. ചിത്രം ഭാര്യമാർ സൂക്ഷിക്കുക.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: യുവ ചോയ്സിൽ ഇനി നാവടക്കൂ പണിയെടുക്കൂ എന്ന ചിത്രത്തിനു വേണ്ടി അമ്പിളി ആലപിച്ച ഗാനം കേൾക്കാം. മാവേലിക്കര ദേവമ്മയുടെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പയ്യോളിയിൽ നിന്നും ബാബുരാജ്.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
4: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
3: ഒപ്പം മൈജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
4: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
3: മൈജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
4: മൈജി.
0: ഇവ ചോയ്സിൽ കേൾക്കാം പവിത്രം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ശരത് സംഗീതം നൽകിയിരിക്കുന്നു. ഈ ഗാനം ആവശ്യപ്പെട്ടത് നടക്കാവിൽ നിന്നും വിനീതയാണ്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: യുവ ചോയ്സിൽ ഇനി തിരുവള്ളൂരിൽ നിന്നും ഹനീഫ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൈതപ്രം ദീപക് ദേവ് കൂട്ടുകെട്ടിൽ അഫ്സലും ജോസ്നയും ചേർന്ന് ആലപിച്ചത്. ചിത്രം ലയേൺ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാടകം സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: യുവ ചോയ്സിൽ ഇനി കേൾക്കാം അപ്പൻ തച്ചേത്തിന്റെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി ജയചന്ദ്രനും അമ്പിളിയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം രാജാങ്കണം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കൊടുങ്ങല്ലൂരിൽ നിന്നും ജെസ്സി.

പിന്നണി ഗായിക അമ്പിളി പാടിയ ഗാനങ്ങളാണ് മുഖ്യമായും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. അമ്പിളിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് തെറ്റായ വിവരം അറിയിക്കാനിടവന്നതിൽ നിർവ്യാജ്യം ഖേദിക്കുന്നു.

0: ഒരാൾ മാത്രം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് പൈമ്പ്രയിൽ നിന്നും രമ.
1: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
0: യുവ ചോയ്സിലെ അവസാന ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ചത് ചിത്രം അമരം.

പിന്നണി ഗായിക അമ്പിളി പാടിയ ഗാനങ്ങളാണ് മുഖ്യമായും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. അമ്പിളിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് തെറ്റായ വിവരം അറിയിക്കാനിടവന്നതിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. ഇന്നത്തെ യുവ ചോയ്സ് ഇവിടെ പൂർണ്ണമാകുന്നു.

FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി BB ഗോപകുമാർ പത്രിക നൽകി. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് നിർദ്ദേശം നൽകി. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകൾക്ക് കർശന നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്കായി കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. കോങ്കോം, യുഗാഡ, സൌത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തര ചികിത്സാ സഹായം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. ഇന്ത്യ AI മിഷനുമായി ചേർന്ന് രണ്ട് പ്രധാന AI ഹബ്ബുകൾക്ക് തുടക്കമിട്ട് കേരളം. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുമായും സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 500,000 രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 5 മണിക്ക്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
0: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
2: എന്നാൽ മൈ ജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈ ജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈ ജിയിൽ. TNC അപ്ലൈ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
1: അതിനവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

0: ശോപിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: മൈ ജി.
2: മ്യൂസിക് നിക്സ്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുടപ്പനക്കുന്നിലെ കോളോത്ത് മണ്ണിലെ വിശാലമായ വിസ്മയ കാഴ്ചകളിലേക്ക് പോകാം. മലയോര പ്രദേശത്തെ ഹരിതാഭയ്ക്ക് സമാനമായ ഹരിതശോഭയോടെ ഈ നവജീവൻ തളിരണിഞ്ഞു നിൽക്കുന്നു. ഇത് ശ്രീ ചാക്കോയുടെ സദനം. നാലര ഏക്കറിൽ നടന്നു കണ്ടാൽ തീരാത്ത എത്ര കൃഷിയുടെ നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്. വിദേശത്ത് ഉന്നത

0: ജോലിയും വിരമിച്ചപ്പോൾ ഉയർന്ന പെൻഷനും കിട്ടുന്ന ആളാണ് എങ്കിലും കൃഷിയില്ലാതെ ജീവിതമില്ല. വിദേശത്തിരുന്നും തന്റെ വീട്ടിലെ കൃഷി നന്നായി നിയന്ത്രിച്ചിരുന്നതുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ഇടവേള അനുഭവപ്പെട്ടതേയില്ല. കണ്ണെത്താ ദൂരത്തോളമുള്ള കൃഷി പോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും പറഞ്ഞാൽ തീരില്ല. തിരുവനന്തപുരം നഗരപ്രദേശത്തെ ഈ കൃഷിക്കാഴ്ചകൾ കാണാൻ നമുക്കും കൂടാം. ഈ സമ്പന്നമായ കൃഷിഭൂമിയിൽ ഫലങ്ങളും കിഴങ്ങുവർഗ വിളകളും പച്ചക്കറികളും അലങ്കാര സസ്യങ്ങളും തുടങ്ങി മനുഷ്യന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന ജൈവസമ്പുഷ്ടമായ സകല വിളകളും ഇവിടുത്തെ മണ്ണിൽ വേരോടിയിട്ടുണ്ട്. പോഷകാഹാര കലവറയ്ക്കായി പശുവിനെയും മുട്ടക്കോഴിയെയും ആടിനെയും തുടങ്ങി എല്ലാവിധ വളർത്തുമൃഗങ്ങളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ശ്രീ ചാക്കോയുടെയും ശ്രീമതി സാറാമ ചാക്കോയുടെയും കൃഷിവിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ?
1: ഞങ്ങളിവിടെ കൊടപ്പനക്കുന്ന് 1989 ഇവിടെ വന്നതാണ്. കൃഷി കുറേച്ചെ ചെയ്ത് തുടങ്ങി. ഒരു 12 വർഷത്തിന് മുമ്പെയാണ് ഞങ്ങൾ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ വന്ന് കുറച്ചുകൂടെ അതിനെ വിപുലീകരിച്ചു. 6 ജോലിക്കാരുണ്ട്. എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. അതായത് ചേന, ചേമ്പ്, കാച്ചിൽ, മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക്, പയറുവർഗ്ഗങ്ങൾ, പിന്നെ വെജിറ്റബിളാണെന്ന് പാവയ്ക്ക, വെണ്ട, വഴുതന, പച്ചമുളക്, ചീര, ഒരു കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കൃഷികളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, ഗിനിപ്പിഗുണ്ട്, മോയലുണ്ട്, പ്രാവുണ്ട്, അങ്ങനെ മൃഗങ്ങളും ധാരാളമുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ തന്നെയാണ് വിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഗേറ്റിൽ അവിടെ ഒരു ചെറിയ ടേബിൾ വെക്കും. ഓരോ ദിവസത്തെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അത് വെക്കും. അതിന് വേണ്ടിയിട്ട് ഒരാളുണ്ട്, അവർ അത് ഡെയിലി ചെയ്യുന്നുണ്ട്. പിന്നെ കരിയാപ്പല ധാരാളം ഉള്ളതുകൊണ്ട് അത് ഞങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ തന്നെ വാഴപ്പിണ്ടി വേണ്ടുന്നവർക്ക് നേരത്തെ വന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂമ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷരഹിതമായിട്ടുള്ള ഒരു മൂല്യങ്ങളാണ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് സക്സസ് തന്നെയാണ്. പാല് ഞങ്ങൾ കൂടുതലും കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ നല്ല പാല് കൊടുത്തിട്ട് അവർക്ക് അതിന് വേണ്ടുന്ന പോഷകം കൊടുക്കുക. പിന്നെ പ്രായമുള്ളവർക്കും, പിന്നെ ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. ഇപ്പം എനിക്ക് 20 പശുക്കളോളമുണ്ട്. ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് എന്നായിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോഫിറ്റായിട്ടെന്നുള്ളതല്ല. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷനിൽ കൂടെ പിന്നെ 6 ജോലിക്കാരുണ്ട്. 6 ജോലിക്കാർക്കും അവർക്ക് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ അവരും സന്തോഷകരമായിട്ട് ഇവിടെ കഴിയുന്നു. ചിലർ 33 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ചിലർ 25 വർഷമായിട്ടുള്ളവരുണ്ട്. അങ്ങനെ അവരും ഇവിടെ നിൽക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ധാരാളം ചെടികളുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗാർഡൻസ് ഞങ്ങൾക്കുണ്ട്. ഇവിടെ വരുന്നവർ അതിൽ നിന്നും മിനിമം ആയിട്ടുള്ള പ്രൈസിൽ ചെടികളും കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഹോബിയായിട്ട് തുടങ്ങി. ആൾക്കാർ ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആൾക്കാർ കുറച്ചുകൂടെ ഒരു അവയർനെസ് കൊടുക്കുന്നു. അതായത് ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മറ്റുള്ളവരുടെ ഇതിലേക്ക്. കാരണം ഇന്ന് അന്യം നിന്നു പോകുന്ന കുറേ കൃഷികളാണ് പയർവർഗ്ഗങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ സാധാരണ നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ ഈ മണ്ണിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അത് വിഷരഹിതമായിട്ടുള്ളത് കിട്ടുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് കൂടുതൽ ഊർജവും നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെട്ടതുമാകുന്നത്. അതുകൊണ്ട് കുറച്ച് നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എങ്കിലും നമുക്ക് കൊച്ചു സ്ഥലങ്ങളിൽ നിന്നുണ്ടാക്കാൻ നമുക്ക് ഗ്രോ ബാഗിൽ കൂടെ വളർത്താം. ഞങ്ങൾക്കിവിടെ 150 ഗ്രോ ബാഗ് തന്നെയുണ്ട്. കാരണം എത്ര കീടങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്നും ഒരു കായെങ്കിലും കിട്ടാതിരിക്കുകയില്ല. അത് സന്തോഷത്തോടെ കഴിക്കുന്നതന്നെ നമുക്ക് തന്നെ അറിയാം നമ്മൾ കഴിക്കുന്നത് ഇന്നതാണെന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നതന്നെ നമ്മുടെ മുന്നിൽ വരുന്ന സാധനം അത് എങ്ങനെ ഉണ്ടാക്കി എപ്പോഴുണ്ടാക്കി എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഇത് നമുക്കറിയാം ഇന്നതാണ്, അത് കേടില്ലാത്തതാണ്. കോവലുണ്ട്. കോവയ്ക്ക ഞങ്ങൾ പച്ചയ്ക്ക് തന്നെയാണ് വിൽക്കാറ്. എല്ലാവരും ജോലിക്കാരെല്ലാം അത് പറിച്ചു തിന്നുന്നുണ്ട്. ധാരാളം പപ്പായയുണ്ട്, നെല്ലിയുണ്ട്, ആത്ത തന്നെ 2-3 ടൈപ്പിലുള്ളതുണ്ട്. മക്കട്ടോ ദേവ എന്നുള്ള ഒരു ഫ്രൂട്ടുണ്ട്, ന്യൂനി ഫ്രൂട്ടുണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്. പിന്നെ അല്ലാതെ ഓറഞ്ചിൻ്റെ ഒരു മര, വല്ലപ്പോഴും ഒരു ഓറഞ്ച് കിട്ടും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കാണിക്കുക, ഇതും നമുക്ക് ചെയ്യാം. പിന്നെ ജാതിയുണ്ട്, കമുകുണ്ട്, പ്ലാവുണ്ട്,

തെങ്ങുണ്ട്, ചെറിയ ഫ്രൂട്ട്സ്, അതായത് പുളിനെല്ലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇവിടെ. പിന്നെ അമ്പഴങ്ങയുണ്ട്. പിന്നെ അങ്ങനെ കുറേ നമുക്ക് മറ്റാധികം ഇല്ലാത്തത് ഇവിടെ ഉണ്ട്. ഞങ്ങളൊന്നും നഷ്ടപ്പെടുത്തത്തില്ല, മാക്സിമം ഞങ്ങളിതിനെയെല്ലാം പ്രിസേർവ് ചെയ്യുകയാണ്. കാരണം ഇതൊക്കെ നമുക്ക് അന്യം നിന്ന് പോകാതെ, നമുക്ക് ഒരു കാലത്തിന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് കാളവണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. അതേസമയത്ത് നമ്മൾ അങ്ങനെയുള്ള ചില കൃഷി സാധനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലോങ് ലൈഫ് ഉണ്ടാകും. നമുക്ക് ആരോഗ്യപരമായിട്ട് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. കൃഷിഭവൻ എനിക്ക് വളരെ സപ്പോർട്ടാണ്. ചില അവിടെ തൈകൾ വരുമ്പോഴാണെങ്കിലും വിത്തുകളാണെങ്കിലും ഞങ്ങൾക്ക് തരുന്നുണ്ട്. എൻ്റെ വൈഫിനെ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഈ ഏരിയയിലെ ബെസ്റ്റ് കർഷക സ്ത്രീയായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൃഷി ഓഫീസർ പുതുതായിട്ട് വന്ന് അവർ ഇവിടെ വന്നെല്ലാം കണ്ടു. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അവിടെ ചില സമയത്ത് അവർക്കും സ്റ്റാളിലേക്കും വേണ്ടുന്ന ഇഞ്ചിയും മഞ്ഞളും 100, 150 കിലോ അവർക്കൊന്നിച്ച് വേണം അവരുടെ ഈ കിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അന്നേരം അവർക്കും കൊടുക്കുന്നുണ്ട്. എനിക്ക് 2 പൗണ്ടുണ്ട്, അവിടെ മത്സ്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ചൂണ്ടയിട്ട് പിടിക്കാനും ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവർക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. വിൽക്കാനായിട്ട് ഞങ്ങൾ അല്ല, കാരണം പലതും ഞങ്ങളൊരു വിപണന സ്കെയിലല്ല. ധാരാളം ഉണ്ടെങ്കിൽ തന്നെ വിപണന ഇതിലല്ല. എന്നാൽ ഒരു സൈഡിൽ കൂടെ അതും ചെയ്യുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളതല്ല, ഇത്രയും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമല്ലോ. ഈ സിറ്റിയിൽ പ്രാന്തപ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് സൗകര്യത്തിന് ഉള്ളത്, അത് എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഭൂമിയിൽ ഒരിഞ്ച് പോലും ഞങ്ങൾ വൃതായിടുന്നില്ല. പോച്ചയാണെങ്കിലും ഒരു സൈഡിൽ കൂടെ വരുമ്പോഴത്തേന് മറ്റേ സൈഡ് ക്ലിയർ ചെയ്യും. കാരണം ഇവിടെ ധാരാളം പശുവിൻ്റെ ചാണകവും മൂത്രവും എല്ലാം ഈ ഭൂമിയിലേക്ക് തന്നെയാണ് ഞങ്ങൾ പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിൽ കൂടെ അതിങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടാണ് വിടുന്നത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പശുവിനെയും ആട്ടിൻകുട്ടിയെ വാങ്ങിച്ച്. ആക്ച്വലി എൻ്റെ കുഞ്ഞുങ്ങൾ വെക്കേഷൻ വരുന്നുണ്ടെ അവർ കാണാൻ വേണ്ടിയിട്ടാണ്. 2 ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചു. അതിൽ നിന്ന് ധാരാളം ഉണ്ടായി. 20, 25, 30 ആട് വരെ ഉണ്ടായിരുന്നു. അതിനോട് തന്നെ മുയലാണേലും കുഞ്ഞുങ്ങൾ കാണാൻ വേണ്ടിയിട്ട് 2 മുയലിനെ വാങ്ങി. അതിപ്പോഴാണേലും 10, 35, 40 മുയലുണ്ട്. ഇവിടെ കടകളിൽ കുഞ്ഞായിരിക്കും തന്നെ കൊടുക്കും. ഒരു സമയത്ത് 10-800 കോഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 10-200 കിലോയാണ് കോഴിയുണ്ട്. എനിക്ക് ഏകദേശം 80 മുട്ടയോളം ചില ദിവസങ്ങളിൽ കിട്ടും. ധാരാളം ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നേരത്തെ പറയും, എനിക്ക് നാളെ 50 മുട്ട വേണം, 20 മുട്ട വേണം. ഞങ്ങൾ അന്നേരം അതിനനുസരിച്ചിട്ട് അവർക്കിവിടെ വെച്ചേക്കും. അല്ല, കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ മറ്റുള്ള കൃഷി സാധനങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂടെ അവിടെ വെക്കും. കുരുമുളക് സാധാരണ നെടുമങ്ങാട് മാർക്കറ്റിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ആവശ്യക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ തന്നെ 1 കിലോ 2 കിലോ എന്നുള്ള ബാഗിനകത്ത് വെച്ചേക്കും. അവർ വന്ന് വാങ്ങിക്കും. അന്നേരം അവർക്ക് നല്ല പ്യുവർ കുരുമുളകാണ് കിട്ടുന്നത്. അതിനകത്ത് മറ്റൊന്നുമില്ല. നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് 6 ജോലിക്കാരുണ്ട്. അവരെല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. കുടപ്പനക്കുന്നിൻ്റെ ഒരു കുന്നു ഭാഗമാണ് ഇവിടെ. ഞങ്ങൾക്ക് താഴെ നിന്ന് മേളിൽ കയറി ഇറങ്ങുമ്പോഴത്തേന് ആരോഗ്യപരമായിട്ട് ഇതുണ്ടാകും. രാവിലെ പ്രത്യേകിച്ച് എനിക്കിപ്പം മുപ്പമ്മോട് പാവലുണ്ട്. രാവിലെ പാവലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതന്നെ അതിനൊരു മണമുണ്ട്. അത് ഇത്രമാത്രം ആസ്വാദകരമാണ്. ഒരു 10 മണി കഴിയുമ്പോഴത്തേനും അതിന് അത്രയുമില്ല. രാവിലെ ഒരു 7-8 മണി ആകുമ്പോഴത്തേനും പോയി വന്നു കഴിഞ്ഞാൽ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ പിന്നെ ഇതെല്ലാം വളർന്നു നിൽക്കുന്ന കാണുന്നുണ്ടെ നമുക്കൊരു മനസ്സിന് വലിയ സന്തോഷം തോന്നും. ഈ വാഴയൊക്കെ കുലച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടെ തന്നെ നമുക്ക് തോന്നും, എടാ ഈ ഒരു ചെറിയ വിത്ത് വെച്ച് അത് ആ വിത്തിൽ കൂടെ നമ്മൾ ഇത്രയും വലിയൊരു കുല. അന്നേരം ഓരോന്നിനും ഓരോ വിത്തും ഓരോ ജീവനാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം. കോഴി തന്നെ ഞാൻ ആൾക്കാരുണ്ട്, ഈ ജീവനുള്ള മുട്ടയാണിത്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് 5 പടക്കോഴിക്ക് ഒരു പൂവൻ എന്നുള്ള ഒരു റേഷ്യയിലാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്. കൂടെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിനെ രാവിലെ തുറന്നു വിടും. അതിന് ഏറിയ ഒരു 10-15 സെൻറ്റോളം ഞങ്ങൾ മറച്ച് അതിനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിന് തീറ്റ കൊടുക്കും. ഈ മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവരവരുടെ ആവശ്യത്തിനുള്ള 10 വെണ്ട വെച്ചു, 10 മുളക് വെച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വീടിനുള്ളിൽ കുറച്ച് ചെടി വെച്ചു. നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കുന്നതിന് വളരെ സൗകര്യമാണ്. വെണ്ട, വഴുതന, പച്ചമുളക്, കാന്താരിമുളക്, മുളക് തന്നെ പല ഇനങ്ങളുണ്ട്. നമ്മുടെ എല്ലാ കറികളും ഉപയോഗിക്കുന്ന ടൊമാറ്റോ 10 ബാഗ് എവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്കത് ഇന്നത്തെ കാലത്ത് നമുക്ക് കൃഷി ഇറക്കാം. പണ്ട് കാലത്തൊക്കെ എനിക്കറിയാം, നമ്മുടെയൊക്കെ സാറന്മാരൊക്കെ രാവിലെ 6-7 മണിക്ക് പുരാടത്തിലിറങ്ങി കൃഷി ചെയ്ത് 8 മണി കഴിയുമ്പോഴത്തേനാണ് കുളിച്ച് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അവർക്ക് അന്നും ആരോഗ്യമുണ്ടായിരുന്നു. നമ്മളും ഇതിൻ്റെ തൊട്ട് ആരോഗ്യപരമായിട്ട് നമ്മളെ കൂടുതൽ നിലനിർത്താൻ കൃഷി അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് ഇതിനെ മാറ്റണം. സാമ്പത്തികമായിട്ട് നമുക്കതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിലും ആരോഗ്യപരമായിട്ട് ധാരാളം
കാരണം സമ്പത്തുണ്ടാകും. ആരോഗ്യമാണ് നമുക്കിന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത്. പഴയകാലത്ത് നമ്മൾ പറഞ്ഞ റൊട്ടി കപ്പട മക്കാൻ എന്നായിരുന്നു. ഇന്ന് അതിന് പകരം നമുക്ക് ഏറ്റവും ആരോഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടെന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്.

0: അതിനുവേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കുഞ്ഞുങ്ങളെയും ആ കുഞ്ഞുങ്ങളിൽ ഇത് പകർന്നു കൊടുക്കത്തക്കവണ്ണം നമ്മളെ തന്നെയും ക്രമപ്പെടുത്തണം. അന്നേരം ആ കുഞ്ഞുങ്ങളോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദേഹത്ത് ചെളി പരലിട്ട് ചെളിയാണ് നമുക്ക് ചില അവസരങ്ങളിൽ ആരോഗ്യം തരുന്നത്. കാരണം മണ്ണും പൊടിയും പിടിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി പിന്നെ അവർ പുറത്തോട്ടിറങ്ങുമ്പം അവർക്ക് പിന്നെ എല്ലാ അലർജികളും ഉണ്ടാകും. അതിന് പകരം ചെറുപ്പത്തിലെ അവർ മണ്ണിനോട് മല്ലടിച്ചിട്ട് വരുന്നുണ്ടെ അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ആരോഗ്യം അവർക്ക് തന്നെ കിട്ടും. പ്രകൃതിയുടെ ഒരു സമ്പത്തിനെ നമ്മൾ അതിനനുസരിച്ചിട്ട് കാത്തു സൂക്ഷിക്കുന്നു. കാരണം നമ്മളൊരു പ്രകൃതി സ്നേഹിയായിരിക്കണം. നമ്മൾ പ്രകൃതിയാണ് നമുക്ക് എല്ലാ രീതിയിലും മറ്റുള്ള ആവശ്യങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ആ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന വികൃതിയാണ് ഇന്നത്തെ പലതിനും നമുക്ക് കാരണമാകുന്നത്. നമ്മൾ ഒരു മരം വെട്ടുമ്പോൾ ഒരു മരം കൂടെ വെക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. മരം നട്ടിട്ട് തണലേകാനെ കൊണ്ട് അവനൊരു പക്ഷേ തണലാകത്തില്ല, അടുത്ത തലമുറയ്ക്കായിരിക്കും ഈ തണൽ കിട്ടുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയൂടെ നമ്മൾ നമ്മുടെ കൃഷി ഇടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മളെ തന്നെ ക്രമപ്പെടുത്തുകയും അതിൽ കൂടെ നമുക്കൊരു പുതിയ സമ്പത്ത് സൗകര്യങ്ങൾ പുതിയ മനോഭാവം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ.
1: തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്നിലെ കോളോത്ത് മണ്ണിൽ നവജീവനിലെ ശ്രീ ചാക്കോയുടെയും ശ്രീമതി സാറാമ ചാക്കോയുടെയും കൃഷിവിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
3: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
2: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
3: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
3: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.

FM പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോംപ്റ്റം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി BB ഗോപകുമാർ പത്രിക നൽകി. കാസർകോട് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കോംഗോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എബോള വ്യാപനം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന ഉച്ചകോടി മാറ്റിയത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്തെ പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ അധ്യാപക നിയമനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയായ സെറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ അടുത്ത മാസം 3 വരെ നീട്ടി. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ വിവരങ്ങളിൽ ജൂൺ 4, 5, 6 തീയതികളിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇന്ത്യ AI മിഷനുമായി ചേർന്ന് 2 പ്രധാന AI ഹബ്ബുകൾക്ക് തുടക്കമിട്ട് കേരളം. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുമായും സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്കും വിൽപ്പനയിൽ റെക്കോർഡ്. 44 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് മറ്റന്നാൾ നറുക്കെടുപ്പ് നടക്കാനിരിക്കെ ഇതിനകം വിറ്റുതീർന്നത്. അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനത്തിൽ കേരള തപാൽ

സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ നാളെ പുറത്തിറക്കും. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 6 മണിക്ക്.

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: കോളിവുഡ് ഹിറ്റ്സ്.

0: പുതിയ ക്ലാസ്, പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: പഠിക്കാനിരിക്കുമ്പോ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും മാത്രം മതിയോ?
1: പോരാ, ഇടയ്ക്ക് പ്രിന്റഡ് നോട്ടുകളും നോക്കണം.
0: എന്നാൽ മൈജി ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ സ്കൂൾ കോളേജ് ഐഡി കാർഡുമായി വരൂ.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ പ്രിന്ററുകൾ സ്പെഷ്യൽ പ്രൈസിൽ വാങ്ങാം. മൈജി ബാക്ക് ടു സ്റ്റഡി, പഠനത്തിനൊരു കംപ്ലീറ്റ് സെറ്റപ്പ് മൈജിയിൽ. TNC അപ്ലൈ.
2: കോളിവുഡ് ഹിറ്റ്.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: കോളിവുഡ് ഹിറ്റ്സ്.
1: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരും.
2: അതിനവരെന്താ സ്കൂള് തുടങ്ങിയോ?
1: സ്കൂള് തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
3: മൈ ജി ബാക്ക് ടു സ്റ്റഡി. സ്കൂൾ ഐഡി കാർഡുമായി വരൂ, പഠനത്തിനൊരു സ്മാർട്ട് തുടക്കമിടൂ.

0: Strepsils Pure.
1: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
2: അടുത്ത ഗാനം കേൾക്കാം. ആത്മീയ ഓവർ ഇൻസാൻ എന്ന ചിത്രത്തിന് വേണ്ടി ആശാ ഭോസ്ലെ പാടിയത്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ആൻ എന്ന ചിത്രത്തിനു വേണ്ടി ലതാ മങ്കേഷ്കറും ഷംഷാദ് ബീഗവും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈ ജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
3: അടുത്ത ഗാനം കേൾക്കാം. കാരവാൻ എന്ന ചിത്രത്തിന് വേണ്ടി ആശാ ഭോസ്ലെ പാടിയത്.

0: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
1: നാളെങ്ങും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: മൈ ജി.
2: അടുത്ത ഗാനം കേൾക്കാം. ഭാരി ബഹൻ എന്ന ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കറും പ്രേംലതയും പാടിയത്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ആസാദ് എന്ന ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കർ പാടിയ ഗാനം കേൾക്കാം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ് മൈ ജി.
2: അടുത്ത ഗാനം കേൾക്കാം, മൗസം എന്ന ചിത്രത്തിന് വേണ്ടി ആശാ ഭോസ്ലെ പാടിയത്.

FM പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോംടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി BB ഗോപകുമാർ പത്രിക നൽകി. 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കോംഗോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എബോള വ്യാപനം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന ഉച്ചകോടി മാറ്റിയത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ അധ്യാപക നിയമനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയായ സെറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ അടുത്ത മാസം 3 വരെ നീട്ടി. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ വിവരങ്ങളിൽ ജൂൺ 4, 5, 6 തീയതികളിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇന്ത്യ AI മിഷനുമായി ചേർന്ന് 2 പ്രധാന AI ഹബ്ബുകൾക്ക് തുടക്കമിട്ട് കേരളം. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് വിൽപ്പനയിൽ റെക്കോർഡ്. 44 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് മറ്റന്നാൾ നറുക്കെടുപ്പ് നടക്കാനിരിക്കെ ഇതിനകം വിറ്റുതീർന്നത്.

അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ നാളെ പുറത്തിറക്കും. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 7 മണിക്ക്.

0: ഗാനകേളി. ഗാനകേളിയിൽ ആദ്യ ഗാനം കേൾക്കാം. പൂക്കാല മരവായി എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.
1: മുത്തണി മുന്തിരി മണിവിളയും പവിഴപ്പാടം തേടി ഈ മുത്തണി വണ്ടിയിൽ അങ്ങകലെ കുമരപുരിയിലണയാ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: അടുത്ത ഗാനം കേൾക്കാം. സുന്ദരിക്കാക്ക എന്ന ചിത്രത്തിലേത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം. ചിത്ര പാടിയത്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം ആധാരം.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: അടുത്ത ഗാനം സൂര്യമാനസം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. കീരവാണിയുടെ സംഗീതം, കൈതപ്രത്തിന്റെ വരികൾ.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐ ഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: ഗാനകേളിയിൽ അടുത്ത ഗാനം കേൾക്കാം. ബലി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഗാനകേളി. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടോം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം FRAJA തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. June 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീനായിരിക്കും. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന

0: സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി May 29 വീണ്ടും സമ്മേളിക്കുന്നത്.
1: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമ്മിദിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കാനുള്ള ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th Battalionലെ 33-അംഗ സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിൽ എത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ 2ാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവ വൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. ആർ എസ് എസ് നാലാം

0: തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75154, നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117280 രൂപയും ഗ്രാമിന് 14660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമ്മിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. ഗാനകേളിയിൽ അഹം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, പാടിയത് യേശുദാസ്.

0: ക്ലാസ് പുതിയ ഗോൾസ്,
1: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐ ഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷിന്റെ സംഗീതം. കെ ജി മാർക്കോസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം നാടോടി.

0: സത്യം.
1: അടുത്ത ഗാനം കേൾക്കാം, പ്രിയപ്പെട്ട കുക്കു എന്ന ചിത്രത്തിലേത്. പുതിയംഗ മുരളിയുടെ വരികൾക്ക് SP വെങ്കിടേഷിന്റെ സംഗീതം, ചിത്രയും യേശുദാസും പാടിയത്.

0: ഗാനകേളി.
1: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
6: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോംടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കോംഗോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എബോള വ്യാപനം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന ഉച്ചകോടി മാറ്റിയത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച DGP റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കുട്ടികളിൽ ചലച്ചിത്രാസ്വാദനശീലം വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നാളെ മുതൽ ഈ മാസം 25 വരെ കൊല്ലത്ത് ചലച്ചിത്ര ആസ്വാദന ക്യാമ്പ് സംഘടിപ്പിക്കും. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണെന്ന് BJP MLA വി മുരളീധരൻ. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്തിന് തുടക്കമായി. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 8 മണിക്ക്.

0: പഠിക്കാൻ റെഡിയായോ? എങ്കിൽ മൈജിയിലേക്ക് വരൂ.
1: അതിന് അവരെന്താ സ്കൂൾ തുടങ്ങിയോ?
0: സ്കൂൾ തുടങ്ങിയിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ ഓഫറിൽ വാങ്ങാം.
1: മൈജി ബാക്ക് ടു സ്റ്റഡി സ്കൂൾ ഐഡി കാർഡുമായി വരൂ. പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കമിടൂ.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.

0: ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: Don't cry.

0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ MLA മാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം FRAJ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, K മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാലാ ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. TVKയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്നുള്ള 2 പേരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 32. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിജയും 9 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീയതികൾ പിന്നീട് തീരുമാനിക്കും. ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാനുള്ള ആഫ്രിക്കൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോള രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് ഇക്കാര്യം എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും

0: റീപ്പിൽ പറയുന്നു. കോങ്കോയിലും യുഗാണ്ടയിലുമായി 130-ലേറെ എബോള മരണങ്ങളും 600-ലേറെ പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യമന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉൽപാദനം വർദ്ധിപ്പിച്ചതായും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: हमारे पास सफिशियंट सप्लाईज हैं, क्रूड हो, नेचुरल गैस हो, पेट्रोल हो या डीजल हो. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं ताकि जो देश की डिमांड है उसको मीट किया जा सके. इसके अलावा रिफाइनरीज में एलपीजी प्रोडक्शन को रैंप अप किया गया है और लगभग 46,000 से 47,000 टन एलपीजी देश की रिफाइनरीज में बनाई जा रही है.
1: എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആശങ്ക മൂലം ഇന്ധനം വാങ്ങുന്ന രീതി ഒഴിവാക്കണമെന്നും ശ്രീമതി സുജാത ശർമ്മ അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 87%-ൽ അധികം പേർ വോട്ട് രേഖപ്പെടുത്തി. രണ്ട് സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പാരമ്പര്യമായി ജനിതക വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഉമീദ് നെറ്റ്വർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്രസിംഗ്. ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംരംഭമാണിത്. രോഗനിർണയം, പ്രതിരോധം, പരിശീലനം, ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത സമീപനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശോധനയും രോഗനിർണയ പ്രവർത്തനങ്ങളുമാണ് ഇന്ത്യ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
4: India has recently launched the strategy for artificial intelligence in healthcare for India. The future of AI depends on our collective ability to build ethical and human-centric approach. India is known for its pharmacy of the world for its leadership in generic medicines. India's commitment to global health partnership and cooperation was demonstrated during the COVID-19 pandemic through vaccine maitri initiatives under the India supplied 300 million vaccine doses to around 100 countries.
1: അടുത്തിടെ ട്രെയിനുകളിലുണ്ടായ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. വിഷയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ റെയിൽവേ മന്ത്രാലയം അട്ടിമറി ശ്രമങ്ങളിൽ റെയിൽവേ സുരക്ഷാസേന അന്വേഷണം നടത്തി വരികയാണെന്നും അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, റെയിൽവേ ശൃംഖലയിലുടനീളം CCTV ക്യാമറകൾ സ്ഥാപിക്കുക, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ എല്ലാ മദ്രസകളിലും പ്രഭാത അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026. സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാനാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കായിക രംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. നിരോധിത ഉത്തേജക മരുന്നുകളുടെ കടത്ത്, വിതരണം എന്നിവ നടത്തുന്ന സംഘടിത ശൃംഖലകളെ തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. മരുന്നുകടത്ത്, മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളികളാകാത്ത കായിക താരങ്ങളെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ക്രിമിനൽ കുറ്റവാളികളായി കണക്കാക്കില്ല. കായിക താരങ്ങൾ നടത്തുന്ന ഉത്തേജക മരുന്ന് നിയമലംഘനങ്ങൾ നിലവിലുള്ള ആന്റി ഡോപ്പിംഗ് ചട്ടങ്ങൾക്ക് കീഴിൽ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നറുക്കെടുപ്പിലൂടെ 1,000 പേരെ തിരഞ്ഞെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം. നറുക്കെടുപ്പ് കേന്ദ്രമന്ത്രി S. ജയശങ്കർ നിർവഹിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട

0: പാവപ്പെട്ട യാത്രികർ ലിപുലേഖ് നാഥുല പാസുകൾ വഴി 50 യാത്രികർ അടങ്ങുന്ന 20 ബാച്ചുകളിലായാണ് യാത്ര ചെയ്യേണ്ടത്. രണ്ട് റൂട്ടുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ യാത്ര ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കും. 120 കോടി രൂപയിലധികം രൂപ വിലമതിക്കുന്ന 3 ലക്ഷം നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. ഇത്തരം നിരോധിത വസ്തുക്കൾ ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത എംഎൽഎമാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: സ്കൂളും കോളേജും ഓപ്പൺ ആവാൻ പോകുന്നു.
2: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
1: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
2: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
2: മൈ ജി.
3: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോംപ്റ്റം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച DGP റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് SSLC, THSLC, AHSLC പരീക്ഷ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, ഫോട്ടോകോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്ന തീയതി നാളെ വൈകിട്ട് 4 മണിവരെ നീട്ടി. കുട്ടികളിൽ ചലച്ചിത്രാസ്വാദനശീലം വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നാളെ മുതൽ ഈ മാസം 25 വരെ കൊല്ലത്ത് ചലച്ചിത്രാസ്വാദന ക്യാമ്പ് സംഘടിപ്പിക്കും. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. പത്തനംതിട്ട റാന്നിയിൽ നിന്നും 50 കിലോ തൂക്കമുള്ള കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടി. വെച്ചൂച്ചിറയിൽ നിന്നും സർപ്പ വോളണ്ടിയർ ടിജിൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടിയത്. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ഗുജറാത്തിനെ ബാറ്റിംഗിനയച്ചു. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 10 മണിക്ക്.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: കോഴിക്കോട്ടുകാർക്ക് മറക്കാൻ കഴിയാത്ത ബാലചിത്രരചനാ മത്സരം ആദ്യമായി സംഘടിപ്പിച്ചതിലൂടെ ശ്രദ്ധേയനായ കെ പി ആന്റണി. ഏഷ്യയിലെ ആദ്യത്തെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി പങ്കെടുക്കുന്ന ബാലചിത്രരചനാ മത്സരങ്ങൾക്ക് തുടക്കമിട്ട യൂണിവേഴ്സൽ ആർട്സ് സ്ഥാപകനാണ് ഇദ്ദേഹം. കുട്ടികളിലെ ചിത്രരചനാ താൽപര്യത്തെ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയുണ്ടായി കെ പി ആന്റണി. ആ പൈതൃകം തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഇളയ മകൻ റോയ് കാരാത്രയിലൂടെ. ചിത്രകാരൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ ആളാണ് റോയ് കാരാത്ര. പേപ്പർ കൊളാഷിൽ 10 ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം എഴുത്തുകാരൻ

0: ഏലിയായ റോയി കാരാത്ര, അമ്മയുടെ ഏലിയ, രാഘവന്റെ പുഴ എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആ റോയി കാരാത്രയാണ് ഇന്ന് നമ്മളോടൊപ്പം ആർട്ട് കഫേയിൽ. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കോഴിക്കോട് നിന്നുള്ളൊരു ചിത്രകാരനാണ്. സ്വാഗതം സർ.
1: സന്തോഷം. ഞാൻ റോയി കാരാത്ര, ചിത്രകാരനാണ്. പിന്നെ അല്പം എഴുതുകയും ചെയ്യും, എങ്കിലും ചിത്രകാരൻ എന്ന് അറിയപ്പെടാനാണ് ഇഷ്ടം.
0: ആ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് കടമെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എഴുതുന്നുണ്ട് പക്ഷേ എങ്കിലും ചിത്രകാരനായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം. അപ്പൊ ചിത്രരചനയിൽ ഒരുപാട് താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് താങ്കളെ ഇപ്പം കാണുന്നതും നമ്മുടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. ചിത്രരചനയിലേക്കുള്ളൊരു കടന്നുവരവ് അതെങ്ങനെയായിരുന്നു?
1: ചിത്രരചന എന്ന് പറഞ്ഞത് എൻ്റെ അപ്പൻ ചിത്രകാരനാണ്, പിന്നെ ഞങ്ങൾ എൻ്റെ ചേട്ടന്മാരെല്ലാവരും ചിത്രകാരന്മാരാണ്. അപ്പോൾ എന്നിൽ ഉണ്ടായിട്ടുള്ള ഒരു ആദ്യമേ ഉള്ള ഒരു ടേസ്റ്റ് ചിത്രരചനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ തലത്തിലായാലും കോളേജ് തലത്തിലായാലും ഞാൻ ചിത്രരചനയിലാണ് കൂടുതലായിട്ട് മികവ് കാണിയിട്ടുള്ളതും ആളുകൾ അറിയപ്പെടുന്നതും. ഒരു 10-ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഒരു കഥ എഴുതിയിട്ടുണ്ടെങ്കിലും ബിരുദം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഞാൻ കഥാരചനയൊക്കെ ആരംഭിച്ചിട്ടുള്ളത്.
0: അപ്പോൾ ഈ ചിത്രരചനയിലേക്ക് പൂർണ്ണമായിട്ടും എസ്റ്റാബ്ലിഷ് ആവുന്നത് ഏകദേശം ഏത് കാലഘട്ടത്തിലാണ്?
1: ഏകദേശം സ്കൂൾ തലത്തിൽ തന്നെ ഉണ്ട്. കാരണം 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അവിടെ സ്കൂൾ തലത്തിൽ മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ കോളേജ് തലത്തിൽ വരുമ്പോഴും ബി സോണിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മുതിർന്നപ്പോൾ, അതായത് കോളേജ് വിട്ടപ്പോൾ കേരളോത്സവത്തിൽ ഞാൻ ക്ലേ മോഡലിങ്ങും ചിത്രരചനയിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്.
0: ആ ഒരു ചെറുപ്പ കാലഘട്ടം മുതൽ തന്നെ ചിത്രരചനയിൽ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഇതുവരെ വന്ന് നിൽക്കുന്നത്. ബേസിക്കലി താങ്കൾ കോഴിക്കോടുകാരനാണോ?
1: അതെ അതെ, കോഴിക്കോട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ മുതൽ കോഴിക്കോട്ടുകാരനല്ല, അപ്പൻ ഇവിടെ അധ്യാപകനായിട്ടാണ് വന്നത്. യൂണിവേഴ്സിറ്റി ആർട്സ് സ്ഥാപകനായ എൻ്റെ പിതാവ് കെ പി ആൻ്റണി മാസ്റ്റർ സെൻറ് ജോസഫ് സ്കൂളിലെ അധ്യാപകനായിട്ടാണ് ഇവിടെ ഞാൻ കോഴിക്കോട് വന്നു. അപ്പോൾ ഞാൻ 1-ാം ക്ലാസ് മുതൽ കോഴിക്കോട്ടുകാരനാണ്.
0: ചിത്രരചന എന്ന് പറയുമ്പോഴേ നമ്മുടെ മുന്നിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അല്ലേ? പെൻസിൽ ഡ്രോയിങ് ഉണ്ട്, അതുപോലെ തന്നെ പല ചിത്രരചനാ രീതികളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർട്ടിസ്റ്റുകളും ശ്രമിക്കാറുണ്ട്. പക്ഷേ റോയി കാരാത്ര എന്ന ഒരു പ്രതിഭയ്ക്ക് അല്ലെങ്കിൽ ചിത്രകാരൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊളാഷ് ചിത്രരചനയിലാണ്. പറയൂ, എങ്ങനെയാണ് ആ ഒരു കൊളാഷ് ചിത്രരചന തിരഞ്ഞെടുക്കാനുള്ള കാരണം?
1: കാരണം ഞാൻ പല മേഖലകളും ചെയ്തിട്ടുണ്ട്. പെൻസിൽ ഡ്രോയിങ് ആണ് പൊതുവേ എല്ലാവരും ചെയ്യുന്ന പോലെ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാർക്കോളിൽ ചെയ്യാൻ ഇഷ്ടമാണ്. അതേപോലെ പെയിൻറ്റിങ് വാട്ടർ കളറും അക്രിലിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ കൊളാഷ് ചെയ്യുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ത്രില്ലായി തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു മാഗസീനിലെ ഒരു പേജ് പല കഷ്ണങ്ങളും കീറി മുറിച്ച് വേറൊരു ചിത്രം ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ത്രില്ല്, അത് ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടുന്നത്. പിന്നെ നമുക്ക് ഏത് പ്രതലത്തിലും ഇത് ഒട്ടിച്ച് നമുക്ക് വയ്ക്കാം. ഈവൻ ഒരു വൈറ്റ് പേപ്പർ തന്നെ വേണമെന്നില്ല, ഒരു സാധാരണ ഒരു ന്യൂസ് പേപ്പറിലാണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ട് ഒരു പുതിയ ചിത്രം തീർക്കാനാവും. അത് ഒരു സന്തോഷമായി കാണാറുണ്ട്. ചിലപ്പം നമുക്ക് പല സമയത്തും ചിലപ്പോൾ അനുയോജ്യമായ കളറുകൾ കിട്ടാണ്ട് വരും. അപ്പോൾ നമ്മൾ 2-3 പേജൊക്കെ അല്ലെങ്കിൽ വേറൊരു പുസ്തകം കൂടി മറിച്ചു നോക്കിയ ശേഷം ആണ് നമുക്ക് അനുയോജ്യമായ കളർ കിട്ടുക. അങ്ങ് കിട്ടി അത് ചേർത്തുമ്പോൾ കിട്ടാതെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് അനുഭവിച്ച് അത് ചിത്രം തീർക്കാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ട്.
0: ഈ കൊളാഷ് ചിത്രരചന എന്ന് പറയുന്നത് മറ്റു ചിത്രരചനാ രീതികളിൽ നിന്ന് എങ്ങനെയാ വ്യത്യസ്തമാകുന്നത്?
1: ഇതിന് നമ്മൾ തീരെ പെയിന്റ് ഉപയോഗിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന രീതിയിൽ പെയിന്റിന് പകരം അതേ നിറങ്ങളുള്ള അല്ലെങ്കിൽ അതേ ടോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങൾ ഒട്ടിച്ച്, അതായത് ഒരു ഹ്യൂമൻ ഫിഗറാണ് വേണ്ടതെങ്കിൽ അവിടെ വേണ്ട കളറുകൾ ചേർത്ത് അല്ലെങ്കിൽ ഫ്രോക്കോ അല്ലെങ്കിൽ ഉടുപ്പ് അല്ലെങ്കിൽ അതിന് വേണ്ട വസ്ത്രങ്ങളൊക്കെ നമ്മൾ പല സ്ഥലത്തുനിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്തുന്ന രീതിയിൽ അത്യാവശ്യം അതിന് നല്ലൊരു വാട്ടർ കളർ ചെയ്യുന്ന തരത്തിലുള്ള കളറിംഗ് ഒക്കെ, അതായത് ഷെയ്ഡ്സൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 3D മിക്കവാറും എൻ്റെ ചിത്രങ്ങൾക്ക് കാണാൻ പറ്റും.
0: കൊളാഷ് ചിത്രരചനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഏതൊക്കെ രീതികളിലാണ് ഈ ഒരു കൊളാഷ് ചെയ്യാറുള്ളത്?
1: അതായത് ഇപ്പം കോളേജ് തലത്തിൽ സ്കൂൾ തലത്തിലൊക്കെ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ചെയ്ത് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു കുട്ടിയുടെ ചിത്രമാണെങ്കിൽ ആ ചിത്രം അങ്ങനെ തന്നെ വെട്ടിയിട്ട് ഒട്ടിച്ചിട്ട് അടുത്ത വേറെ പേജിൽ വെച്ച് വയ്ക്കും. പിന്നെ വേറൊരു ചിത്രം വെട്ടി ഒട്ടിച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ടെക്സ്റ്റോ മറ്റോ വെട്ടി ഒട്ടിച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ അതിലുപരി നമ്മുടെ ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹ്യൂമൻ ഫിഗർ ആണെങ്കിൽ ആ ഹ്യൂമൻ ഫിഗറിന് നമ്മൾ തന്നെ വേറൊരു ക്രിയേഷൻ കൊടുത്ത്, അതായത് അതിലെ മുഖം ഒക്കെ മാറ്റി മാറ്റി നമ്മൾ തന്നെ വെട്ടി ഒട്ടിച്ച് വെട്ടി ഒട്ടിച്ച് അതിൽ നമുക്ക് പണിയെടുക്കേണ്ടി വരും. എന്നാൽ തന്നെ ആ പണിയെടുക്കുന്നതാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് ആ സമയത്ത് ഒരു ചിത്രം മറ്റു ചിത്രമായി ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് മുറിച്ചിട്ട് ചെയ്യാം.

0: അപ്പോൾ കൈകൊണ്ട് മുറിക്കുമ്പോൾ പ്രധാനമായും ഈ എല്ലാ പേപ്പറിൻ്റെയും ബേസ് വൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് കയറുമ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ് സൈഡോടെ കാണാം. പക്ഷെ അത് ചിത്രത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ഭയങ്കര രസമുണ്ടാവും. ചില ഭാഗത്ത് അത് വേണ്ടി വരില്ല, അപ്പോൾ അത് തിരിച്ചൊട്ടിക്കാം, അല്ലെങ്കിൽ തിരിച്ച് കീറാം. തിരിച്ച് കീറുമ്പോൾ വൈറ്റ് കാണില്ല. അങ്ങനെ നമുക്കത് ചേർന്ന് ചേർന്ന് ഒരു ചിത്രം അർഹിക്കുന്ന ആ ഭംഗി കിട്ടാൻ വേണ്ടി നമുക്ക് അതാണ് ചെയ്ത് ചെയ്ത് നമ്മളത് പരിചയമാവണം.
1: ഇത്തരത്തിലുള്ള ചിത്രരചനയിലേക്ക് കടക്കുമ്പോഴേ നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളി അത് എന്താണ്? പൊതുവെ
0: പ്രധാനം നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള പേപ്പർ പീസ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു ചിത്രം പൂർത്തിയാക്കാൻ നമ്മൾ വിചാരിച്ച സമയം കൊണ്ട് തീർക്കണം പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കൊളാഷിൽ പോർട്രേറ്റ് ചിത്രങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പം കഴിഞ്ഞ മേയറിൻ്റെ ചിത്രമൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഐ ജിയുടെ ചിത്രമൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോർട്രേറ്റ്സ് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് നമ്മളൊക്കെ താല്പര്യം അനുസരിച്ച് അത് നമുക്ക് സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ അതിലൊക്കെ ഈ ഹ്യൂമൻ ഫിഗറിൻ്റെ ടോണൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അത് സമയമെടുത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു പെർഫെക്ഷനിൽ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള സമയമെടുക്കും എന്നുള്ളതാണ്.
1: എങ്ങനെയാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതിനായിട്ട് സമയം വേറെ കണ്ടെത്താറാണോ പതിവ്?
0: സമയം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് ഓഫീസ് ടൈം കഴിഞ്ഞാൽ വീട്ടിലെത്തുന്ന സമയത്ത് നമുക്ക് മറ്റ് പല രീതികളും, ഇപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ സമയബന്ധിതമായി തീർക്കേണ്ട അവസ്ഥ മാത്രം ആണെങ്കിൽ കുറേ ലേറ്റായിട്ട് ഞാൻ ചിലപ്പോൾ ഇരിക്കാറുണ്ട്. അതല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് എപ്പോഴും ചിത്രരചനയായാലും നമുക്ക് എപ്പോഴും ഒരു പ്ലഷറാണല്ലോ വേണ്ടത്. അങ്ങനെ ആ പ്ലഷർ കൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യും, അങ്ങനെയാണ് തീർക്കാറ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ടി വരും. ഇപ്പം വലിയ ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മുഴുമിപ്പിക്കാൻ പറ്റാറില്ല. അപ്പോൾ ടൈം ബൗണ്ട് ആണെങ്കിൽ നമ്മൾ കുറേ നേരം ഇരിക്കണം, അതല്ലെങ്കിൽ പതുക്കെ രണ്ട് ദിവസങ്ങളെടുത്ത് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പ് ഷോ ആണ്, അതിൽ എൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ കതിരൂര് നടക്കുന്ന ചിത്ര പ്രദർശനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞായറാഴ്ചയാണ് അവസാനിക്കുന്നത്. ആ പ്രദർശനത്തിൽ എൻ്റെ നാല് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ കൊളാഷ് ചിത്രങ്ങളാണ്. അതിലൊന്ന് ഈ ഒരു പത്രത്തിൻ്റെ വലിപ്പത്തിലുള്ള ചിത്രമാണ്.
1: പൊതുവെ ഇത്തരത്തിലുള്ള ഒരു കൊളാഷ് ചിത്രരചനയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്ര സമയം അതിനു വേണ്ടി മാറ്റി വെക്കണം, ഒരു ടൈം ലിമിറ്റ് അതിന് വരാറുണ്ടോ?
0: അത് ആ ചിത്രം ഇപ്പം ഒരു എക്സിബിഷൻ നമുക്ക് നാളെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് കൊണ്ട് ചിത്രം തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ സമയം കണ്ടെത്തി ചെയ്യേണ്ടി വരും.
1: സാഹചര്യം
0: അനുസരിച്ച് ഇന്നെ തന്നെ നമുക്ക് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടാണ് നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ ശേഷം കഴിഞ്ഞ എല്ലാവർക്കും കൊടുക്കാത്ത സമയങ്ങൾ കൊടുത്തതിന് ശേഷമാണ് എനിക്കുള്ള സമയം ഉപയോഗിച്ച് ഞാൻ ചെയ്യാറ്.
1: ഒരു കൊളാഷ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനമാണ് എന്ന് തോന്നുന്ന കാര്യം എന്താണ്?
0: പ്രധാനമായിട്ടും നമുക്ക് ആദ്യ ഒരു ധാരണ മുൻകൂട്ടി വേണം. അപ്പം പോർട്രേറ്റ് ആണെങ്കിൽ തന്നെ നമുക്കൊരു സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ സ്കെച്ച് പൂർണ്ണമായിട്ടും അത് ഷെയ്ഡൊക്കെ കൊടുത്ത് നമ്മൾ പൂർത്തീകരിച്ചിട്ട് നമുക്ക് അത് ഫലപ്രാപ്തിയിലെത്തണം എന്നില്ല. കാരണം പിന്നീട് നമ്മൾ ചിത്രത്തിന് മുകളിൽ ഈ പേപ്പർ പീസസ് ഒട്ടിക്കുമ്പോൾ നമ്മൾ വരച്ചൊന്നും പിന്നെ കാണണം എന്നില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു കണക്ക് നമ്മൾ വെച്ചിട്ട് വേണം പിന്നെ അതിൽ ഒട്ടിക്കാൻ. അങ്ങനെ പ്രത്യേകിച്ച് ഈ ഹ്യൂമൻ ഫിഗറൊക്കെ ആകുമ്പോൾ, അതല്ലെങ്കിൽ പോർട്രേറ്റ്സ് ആകുമ്പോൾ, ഇപ്പോൾ അബ്സ്ട്രാക്റ്റൊക്കെ ആണെങ്കിൽ ലേശം തെറ്റിക്കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, കാരണം അത് എന്തായാലും അബ്സ്ട്രാക്റ്റ് ആണല്ലോ.
1: താങ്കളുടെ ഈ കൊളാഷ് കാണുന്ന സന്ദർഭത്തിൽ ആളുകളുടെ പ്രതികരണം അത് എങ്ങനെയാണ് ഉണ്ടാവാറ്?
0: അത് ആദ്യമൊക്കെ ചിലപ്പോൾ ചിത്രം നോക്കി അങ്ങോട്ട് പോയി തിരിച്ചു വന്നിട്ടാണ് ഇത് കൊളാഷാണെന്ന് കാണുമ്പോഴുള്ള ഒരു അത്ഭുതം പൊതുവെ കാണാറുണ്ട്. അതായത് കാരണം ഒരു ചിത്രത്തോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോട് സാദൃശ്യമുള്ള ആ തരത്തിൽ തന്നെയാണ് പൊതുവെ ചെയ്യുന്നതുകൊണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ അക്കങ്ങളുള്ള അല്ലെങ്കിൽ അക്ഷരങ്ങളുള്ള കടലാസ് തന്നെ നമ്മൾ ഒട്ടിക്കാറുണ്ട്. പേപ്പറാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തിരിച്ചു വന്നിട്ട് ആ ഒരു കൊളാഷാണ് പെയിൻറ്റിങ് അല്ലേ എന്ന് ചോദിച്ചിട്ട് വീണ്ടും നോക്കി കൗതുകത്തോടു കൂടി സംശയങ്ങൾ ചോദിക്കാറുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോഴൊക്കെ
1: പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ടോ?
0: ഞാൻ 10 പ്രദർശനം സിംഗിളായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ കൂടുതലും സൗഹൃദമായി ബന്ധപ്പെട്ടിട്ടാണ് നടത്തിയത്. ആദ്യകാലങ്ങളിൽ ഞാൻ നടത്തിയ എല്ലാ ഫ്രണ്ട്ഷിപ്പ് ഡേയും, ഓഗസ്റ്റ് 1st വീക്ക് ആണല്ലോ ഫ്രണ്ട്ഷിപ്പ് ഡേ, അന്ന് എല്ലാ കൊല്ലവും മുടങ്ങാതെ ഞാൻ എക്സിബിഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ ഉപയോഗിച്ചത് തീം ഉപയോഗിച്ച് സൗഹൃദങ്ങളായിരുന്നു. നമ്മൾ പണ്ട് മാങ്ങ പറിക്കാൻ പോകുന്ന തരത്തിലുള്ള ആ തരത്തിലുള്ള സൗഹൃദങ്ങളുടെ ഒരു ഗ്യാതറിംഗ് ആയിട്ടാണ് ഞാൻ അന്നൊക്കെ ചെയ്തിരുന്നത്.
1: ഇപ്പം പറഞ്ഞു എക്സിബിഷൻസ് നടത്താറുണ്ട് എന്നുള്ളത്, അത് എല്ലാ ഓഗസ്റ്റും 1st നടത്താറുണ്ട്. അതെങ്ങനെയാണ്, പ്രത്യേകമായിട്ടൊരു സ്ഥലം അതിനുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടത്താറാണോ പതിവ്?
0: കൂടുതലും ഞാൻ നടത്തിയിട്ടുള്ളത് ഇവിടെ കോഴിക്കോട് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ തന്നെയായിരുന്നു. 8 നടത്തിയത് അങ്ങനെയായിരുന്നു. അത് കൂടാതെ കൊച്ചിയിൽ ഒരു വർഷം നടത്തി, പിന്നെ ഗ്രൂപ്പ് ഷോയിലൊക്കെ പങ്കെടുക്കാറുണ്ട്.
1: സൗഹൃദ വലയങ്ങൾ മാത്രം പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ടത്. അപ്പൊ ഈ പുതിയതായിട്ട് കൊളാഷ് ആർട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്?
0: മെയിനായിട്ട് ഇതിന് നമുക്ക് കുറച്ച് ക്ഷമ വേണമെന്നുള്ളതാണ്. കാരണം ഒന്നാമത് ഇപ്പോൾ രൂപീകരിക്കുന്ന ചിത്രം അത് ആ തരത്തിലായി വരാൻ നമുക്ക് എടുക്കുന്ന കുറച്ച് സ്ട്രെയിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സമയം. അത് മറ്റു

0: ചിത്രങ്ങളെക്കാളും കൂടുതലാണ്. ഇപ്പോൾ ഒരു വാട്ടർ കളർ ആണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിനോ അരമണിക്കൂറിനോ ഒക്കെ തീർക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ അതിനൊരു ചെറിയ ബ്രഷ് കൊണ്ട് രണ്ട് സ്ട്രോക്ക് ഇട്ടാൽ തീരാവുന്ന കാര്യത്തിന് ഇത് നമുക്ക് കിട്ടുന്ന കളർ അന്വേഷിക്കണം, ആ തരത്തിലുള്ള സമയം എടുക്കും. അപ്പോൾ അതിന് പ്രധാനമായും ക്ഷമ വേണം. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഞാൻ പൊതുവെ പറയാറുണ്ട്, കാരണം ഇത് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥലം പൊതുവെ പേപ്പറുകളാൽ നിറയും. അപ്പം വീട്ടുകാർക്ക് ശല്യമാവരുന്ന് പ്രത്യേകം ഞാൻ കുട്ടികളോട് പറയാറുണ്ട്.
1: പൊതുവെ ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളൊക്കെ നടത്താറുണ്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്?
0: ഉണ്ട്, കുട്ടികൾക്കൊക്കെ വേണ്ടി ചെയ്യാറുണ്ട്, ചിലപ്പോൾ ചെയ്യാറുണ്ട്.
1: ചിത്രരചന മാത്രമല്ല, അത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറയുകയുണ്ടായി, ചിത്രരചനയോടൊപ്പം തന്നെ വായിക്കുവാനും എഴുതാനും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരാളുകൂടിയാണ് റോയി കാരാത്ര. അപ്പോൾ വായന ഇഷ്ടമാണ് അല്ലേ?
0: വായന ഇഷ്ടമാണ്. ഇപ്പം അങ്ങനെ അത്ര അധികം ഇല്ല, മുമ്പത്തെ അത്ര ഇല്ലെങ്കിലും വായന ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ എഴുത്തും ചെറുതായിട്ടുണ്ട്.
1: എഴുത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് രണ്ട് ബുക്സ് ഇൻഡിപെൻഡന്റ്
0: കഥകളാണ്,
1: കഥകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.

0: അപ്പോ വായന ഇഷ്ടമാണ് അല്ലേ?
1: വായന ഇഷ്ടമാണ്. ഇപ്പൊ അങ്ങനെ അത്ര അധികം ഇല്ല, മുമ്പത്തെ അത്ര ഇല്ലെങ്കിലും വായന ഇപ്പോ നടക്കുന്നുണ്ട്. പിന്നെ എഴുത്തും ചെറുതായിട്ടുണ്ട്.
0: എഴുത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് രണ്ട് ബുക്സ്, ഇൻഡിപെൻഡന്റ്
1: കഥകളാണ്,
0: കഥകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
1: ഇൻഡിപെൻഡൻസ് എന്ന് പറയാൻ കാരണം മറ്റു പലരുടെയും കൂടെ ഞാൻ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എന്റെ കഥകൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം എന്റേതായ മാത്രമായിട്ടുള്ള
0: സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള.
1: എന്റെ ആദ്യത്തെ ബുക്ക് പ്രസിദ്ധീകരിച്ച എങ്ങനെയാന്ന് വെച്ചാൽ എൻ്റെയും എൻ്റെ ഒരു സുഹൃത്തിൻ്റെയും കൂടി, ഷാജികുമാർ എന്നുള്ള സുഹൃത്തിൻ്റെയും ചേർന്നിട്ടുള്ള ഇതുപോലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അന്ന് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചാണ്. അപ്പം ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയാൽ എൻ്റെ കഥകളും മറ്റേ ഭാഗത്തും അവൻ്റെ കഥ, അങ്ങനെ ആയിരുന്നു അത്. അത് ഞങ്ങൾ ഈ അടുത്ത് വീണ്ടും വേറൊരു സാധനം ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് അമ്മയുടെ ഏലിയ എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ പുസ്തകം ഇറങ്ങിയത് രാഘവൻ്റെ പുഴ എന്നുണ്ട്.
0: അത് താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള കഥകളായിരുന്നു, അല്ലെങ്കിൽ
1: പറഞ്ഞു കേട്ടത് സാങ്കല്പിക പറഞ്ഞു കേട്ടതും പിന്നെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടപ്പോൾ ഓഫീസിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നു, അവരുടെ ചില അനുഭവങ്ങളും പിന്നെ നമ്മളെ വൈഫിന്റെ അനിയത്തി പറഞ്ഞു കേട്ട കഥകൾ, അങ്ങനെയൊക്കെ പലതും ചേർത്ത് കഥ ഉണ്ടാക്കുന്നത്.
0: ഇപ്പം ചിത്രരചന, എഴുത്ത്, വായന എന്നിങ്ങനെ മൂന്ന് പ്രത്യേക വിഭാഗങ്ങളും മുന്നിൽ നിൽക്കുമ്പോൾ ഏത് തെരഞ്ഞെടുക്കാനാണ് കൂടുതൽ താല്പര്യം? ഓക്കെ, ഞാൻ ഇതിനൊപ്പം തന്നെ സഞ്ചരിക്കാം, അങ്ങനെ ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ?
1: കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിത്രങ്ങൾ വരയ്ക്കാനാണ്, ചിത്രത്തിൻ്റെ അത് ബന്ധപ്പെട്ട് ചെയ്യാനാണ് താല്പര്യം. കാരണം നേരത്തെ പറഞ്ഞ പോലെ കൊളാഷിന് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഈ ചാർക്കോൾ വരകളുണ്ട്. അതായത് ചാർക്കോളും എൻ്റെ കുറേ നമുക്ക് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളുണ്ട്. അത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു പ്രത്യേക രസമുള്ള സാധനങ്ങളാണ്.
0: അപ്പൊ നമ്മള് ആകാശവാണി ശ്രോതാക്കളോടായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ?
1: അല്ല, നമുക്ക് ചിത്രം വരയ്ക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു നിരീക്ഷണം ആണ് പൊതുവെ പറയാറ്. അത് ഇപ്പം കുട്ടികളോടായാലും പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു മരം വരയ്ക്കാൻ പറഞ്ഞാൽ അവർ മരം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു അവർ കണ്ട മരം ആവണമെന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ട മരമായിരിക്കും. പക്ഷെ നേരിട്ട് കാണുന്ന കാഴ്ചകളാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം. ഇപ്പം ഓരോ മരത്തിൻ്റെയും ഇലകൾ പലതരത്തിലുള്ളതാണ്. അപ്പം അത് കാണണമെങ്കിൽ, അത് അറിയണമെങ്കിൽ നമ്മൾ ചുറ്റുപാടൊന്ന് കണ്ണുപിടിക്കണം എന്നുള്ളതാണ്.
0: കുട്ടികൾക്ക് ചിത്രരചനയോട് ഒരുപാട് താല്പര്യമുണ്ട്, അവരതിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നുമുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളത് ഇതാണ്.
1: ആ, അത് നമ്മൾ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് പ്രാക്ടീസും. നമ്മൾ ചിത്രം വരയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചിത്രം വരച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് എല്ലാം ഓർത്തെടുക്കാനും അല്ലെങ്കിൽ വിട്ടുപോകും. നമുക്ക് ഒരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ പിന്നെ കൈ വഴങ്ങുന്നതാണല്ലോ അതിൻ്റെ പ്രധാന. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലത്തൊക്കെ പോയി കാണാം, ചിലർ ഒരു വീട് വരയ്ക്കണമെങ്കിൽ പോലും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത് കാണാം. അപ്പോൾ അത് അതിന് ഒരു കൈകൊണ്ട് തന്നെ വരച്ച് അതിൻ്റെ നേർരേഖയും അതിൻ്റെ വക്രരേഖകളൊക്കെ കൈകൊണ്ട് തന്നെ നമുക്ക് വരച്ച് ആ ഒരു ഒഴുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അത് ബ്രഷ് പിടിക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്.
0: കൊളാഷ് ചിത്രരചനയോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും നല്ലൊരു സന്ദേശമാണ് താങ്കളിലൂടെ ലഭിക്കുന്നത്. ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള ചിത്രരചന പ്രദർശനങ്ങൾ നടത്താൻ സാധിക്കട്ടെ, ഒരുപാട് കാണികൾക്ക് താങ്കളുടെ ഈ ഒരു സൃഷ്ടികൾ കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ചിത്രകാരനും എഴുത്തുകാരനുമായ റോയി കാരാത്ര തന്റെ സർഗജീവിതത്തെ കുറിച്ച് പങ്കുവച്ചതാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. അഭിമുഖം സുധർമ്മ.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യ ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാധരന്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം അച്ചുവേട്ടന്റെ വീട്.
2: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം

0: ഇപ്പൊ നാട്ടില് മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് യേശുദാസിന്റെ സംഗീതം. സഞ്ചാരി എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം കേൾക്കാം.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ്. സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഇണക്കിളി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: സ്കൂളും കോളേജും ഓപ്പൺ ആകാൻ പോകുന്നു.
1: നാളെയും സ്റ്റഡി മോഡ് ഓൺ ആകുന്നു.
0: ഒപ്പം മൈ ജിയിൽ ബാക്ക് ടു സ്റ്റഡി ഓഫർ ഓൺ ആയിരിക്കുന്നു.
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ.
0: മൈ ജി ബാക്ക് ടു സ്റ്റഡിയിലേക്ക് നിങ്ങളുടെ സ്കൂൾ ഐഡി കാർഡുമായി വരും.
1: ടീച്ചേഴ്സിന്റെയും സ്റ്റുഡൻസിന്റെയും സ്മാർട്ട് ചോയ്സ്, മൈ ജി.
2: അടുത്ത ഗാനം കേൾക്കാം. കടമ്പ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: അകലങ്ങളിൽ അഭയം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, ആർ കെ ദാമോദരന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് രാജാമണിയുടെ സംഗീതം. നുള്ളി നോവിക്കാതെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: പഞ്ചവൻകാട് എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയ ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജിന്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസമാർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: അടുത്ത ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. കണ്ണൂർ ഡീലക്സ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: സുവർണ മലരുകൾ.
1: ക്ലാസ്, പുതിയ ഗോൾസ്,
2: അതിന് പുതിയ ഗാഡ്ജറ്റ്സ് വേണ്ടേ?
1: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
2: ഇന്ന് തന്നെ സ്കൂൾ ഐഡിയുമായി വരൂ.
1: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

0: അല്പസമയത്തിനകം ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: This is Akashvani and I am Abhishek Mukhopadhyay, News at 9.

0: തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
1: പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഭൂമിയിലെ ജൈവലോകം നിലനിൽക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം സമകാലീന ലോകം നേരിടുന്ന കടുത്ത പ്രതിസന്ധിയാണ്. ഇന്ന് ലോകത്ത് നാലിലൊരാൾക്ക് ശുദ്ധജലം ലഭ്യമല്ല. ജലക്ഷാമം എല്ലാ ജീവജാലങ്ങളെയും കാര്യമായി ബാധിക്കുന്നുണ്ട്.
2: ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ശുദ്ധജലം ലഭിക്കാതെ വരുമ്പോഴാണ് ജലക്ഷാമം ഉണ്ടാകുന്നത്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു ആഗോള പ്രശ്നമാണിത്.
1: ജലത്തിന്റെ അമിത ഉപഭോഗം, ജലക്ഷാമം എന്നിവയെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് ഗ്രൗണ്ട് വാട്ടർ വിഭാഗത്തിലെ ജില്ലാ ഓഫീസറും സീനിയർ ഹൈഡ്രോളജിസ്റ്റുമായ ലീന കെ.
2: ഇന്ന് ലോകമെമ്പാടുമുള്ള 1.2 ബില്യൺ ജനങ്ങൾ സുരക്ഷിതമായ കുടിവെള്ളം ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു, ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു, സാമ്പത്തികാവസ്ഥയെ തകിടം മറിക്കുന്നു. ജലക്ഷാമത്തിന് കാരണമായി തീരുന്ന പ്രധാന ഘടകം കാലാവസ്ഥാ വ്യതിയാനമാണ്. പ്രകൃതി ദുരന്തങ്ങളും ജലക്ഷാമത്തിന് ആക്കം കൂട്ടുന്നു. ജലത്തിന്റെ അമിത ഉപയോഗവും പാഴാക്കലും ജലമലിനീകരണവും ഒരു പരിധിവരെ ജലക്ഷാമം കൂട്ടുന്നതിന് കാരണമായി തീരുന്നു. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം ജലക്ഷാമത്തിന് വളരെയധികം ആക്കം കൂട്ടുന്ന ഒരു വസ്തുതയാണ്. ജനസംഖ്യ വിസ്ഫോടനം അഥവാ അമിതമായ ജനസംഖ്യ വർദ്ധനവും ജലക്ഷാമത്തിന് കാരണമായി തീരുന്നു.
1: മനുഷ്യനൊഴികെ സകല ജീവികളും ചുറ്റുപാടുകൾക്കനുസരിച്ചാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി സ്വയം ഒരു സാമ്പത്തിക സാമൂഹിക വിനിമയ വ്യവസ്ഥ രൂപപ്പെടുത്തിയിട്ടുണ്ട്. 2026 ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ വാട്ടർ ബാങ്ക്രപ്സി റിപ്പോർട്ട് ലോകം പരിഹരിക്കാനാവാത്ത ജലക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ലീന കെ തുടരുന്നു.
2: സ്വാഭാവികമായ നീർത്തടങ്ങൾ സംരക്ഷിക്കുന്നത് ദീർഘകാലമായ ഒരു പരിഹാര മാർഗമാണ്. കൂടാതെ വീടുകളിലും കെട്ടിടങ്ങളിലും മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിച്ച് ടാങ്കുകളിൽ സൂക്ഷിക്കുകയും കിണറുകളിലേക്ക് തിരിച്ചുവിട്ട് ജലനിരപ്പ് ഉയർത്തുകയും ചെയ്യുന്നത് ജലക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ്. കൃഷിയിടങ്ങളിലെ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഉപയോഗിച്ചിട്ടുള്ള ജലസേചന രീതികൾ എന്നിവയെല്ലാം ജലനഷ്ടം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. ഇത് കൂടാതെ കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള വിളകൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതും ജലക്ഷാമം കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ എന്നിവ മലിനമാകാതെ സംരക്ഷിക്കുകയും വയലുകളും തോടുകളും നികത്തുന്നത് ഒഴിവാക്കുന്നതും ജലക്ഷാമം നിയന്ത്രിക്കുന്നതിന് സഹായകരമാണ്. വീടുകളിലെ അടുക്കള, കുളിമുറി എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനമല്ലാത്ത ജലം ചെടികൾ നനയ്ക്കുന്നതിനും മറ്റും പുനരുപയോഗിക്കാവുന്നതാണ്. കൂടാതെ ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതും ജലക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്.
1: മനുഷ്യ സമൂഹത്തിന്റെ ലാഭേച്ഛയെ അടിസ്ഥാനമാക്കിയുള്ള ജീവിത വ്യവസ്ഥ പ്രകൃതിയെയും ഭൂമിയെയും ചൂഷണം ചെയ്ത് വിൽക്കാവുന്ന ചരക്കായാണ് പരിഗണിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ചൂഷണം വലിയ പ്രതിസന്ധികൾക്ക് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. വൈദ്യുതി ഉൾപ്പെടെയുള്ള ഊർജത്തിന്റെ അമിതോപഭോഗവും സമകാലീന പാരിസ്ഥിതിക ലോകം ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒന്നാണ്. ഊർജത്തിന്റെ അമിതോപഭോഗം, ശോഷണം എന്നിവയെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു എനർജി മാനേജ്മെന്റ് സെന്റർ ഊർജ കാര്യക്ഷമതാ വിഭാഗം മേധാവി ജോൺസൺ ഡാനിയൽ.
3: കേരളത്തിൽ വേനൽക്കാലം ചൂട് വർദ്ധിച്ചു വരുന്നു, പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ ചൂട് വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ACയുടെ ഉപയോഗവും ഫാനിന്റെ ഉപയോഗവും വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും പകൽ സമയങ്ങളിലായാലും രാത്രി സമയങ്ങളിലായാലും ഈ രണ്ട് ഉപകരണങ്ങളുമാണ് ഗാർഹിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കേരളത്തിലെ വൈദ്യുതി ഉപയോഗത്തിന്റെ 50% ഗാർഹിക മേഖലയാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ വീടുകളിൽ പലപ്പോഴും ജോലിക്ക് പോകുന്നത് കൊണ്ട് രാത്രികാലങ്ങളിലാണ് വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നത്. പ്രത്യേകിച്ചും പീക്ക് സമയം വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെയാണ് കേരളത്തിലെ പീക്ക് സമയം. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ളത്. ആ സമയത്ത് തെരുവിളക്കുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, വീടുകളിലെ ലൈറ്റും ഫാനും ഒക്കെ ഉണ്ട്, TV ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എയർ കണ്ടീഷണറിൻ്റെ ഉപയോഗം ഓരോ വർഷങ്ങളിലും കേരളത്തിലെ വീടുകളിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗവും വർദ്ധിച്ചു വരുന്നു. തുടർന്നുള്ള മാസങ്ങളിൽ തീർച്ചയായിട്ടും വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പകൽ സമയത്തെ ചൂട് വർദ്ധിക്കും.

0: രാത്രിയിൽ ഹ്യൂമിഡിറ്റി കൂടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് കഴിയുന്നതും അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് കഴിയുന്നതും 25 ലോ 26 ലോ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വൈദ്യുതിയുടെ ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ ഫാനുകൾ, സീലിംഗ് ഫാനുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് ക്രമീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ പരമാവധി വേഗതയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്. സ്പീഡ് കുറയുന്നതനുസരിച്ച് വൈദ്യുതിയുടെ ഉപയോഗം കുറയും. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പരമാവധി സ്പീഡിൽ പ്രവർത്തിക്കേണ്ടി വരും, അല്ലാത്ത സമയത്തിൽ സ്പീഡ് കുറയ്ക്കാം. അപ്പോൾ അതനുസരിച്ച് വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വാട്ടർ പമ്പ്, അതുപോലെ തന്നെ അയൺ ബോക്സ് എന്നിവ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. ഇത് നമുക്ക് 6 മണിക്ക് മുമ്പോ 10 മണിക്കോ ശേഷമോ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് വോൾട്ടേജ് കുറവായതുകൊണ്ട് തന്നെ ഇതുകൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് വീണ്ടും വൈദ്യുതിയുടെ ഉപയോഗം കൂടുകയും അതനുസരിച്ച് നമ്മുടെ ലോഡ് വർദ്ധിക്കുകയും ചെയ്യും. 2001 ഊർജ്ജ സംരക്ഷണ നിയമം വന്നതുകൂടി വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾക്ക് സ്റ്റാർ ലെബലിംഗ് വന്നിട്ടുണ്ട്. 1 മുതൽ 5 വരെയാണ് സ്റ്റാർ. 5 സ്റ്റാർ ഉള്ള വൈദ്യുതി ഉപകരണങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജ കാര്യക്ഷമതയുള്ളത്. അതുകൊണ്ട് തന്നെ അവയുടെ വൈദ്യുതി ഉപയോഗം കുറവായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് മേടിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ 5 സ്റ്റാർ തന്നെ മേടിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ വീടുകളിലെ വൈദ്യുതി ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ പഴയ കാലങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന സീലിംഗ് ഫാനുകൾ 75 മുതൽ 100 വരെ വാട്ട്സാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ലഭ്യമായ BLDC ഫാൻ അഥവാ ബ്രഷ്ലെസ് DC മോട്ടോർ കൊണ്ട് പ്രവർത്തിക്കുന്ന ഫാനുകൾ 25 മുതൽ 30 വാട്ട്സ് വരെ ഉള്ളൂ. അതായത് നമ്മുടെ വൈദ്യുതി ഉപയോഗം 1/3 കുറയ്ക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ ഇൻവെർട്ടർ എയർ കണ്ടീഷണർ, ഇൻവെർട്ടർ ഫ്രിഡ്ജ്, ഇതൊക്കെ തന്നെ നമുക്ക് ഇന്ന് മാർക്കറ്റ് ലഭ്യമാണ്. ഇതെല്ലാം വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുന്ന സിമ്പലുകളാണ്. 5 സ്റ്റാർ മേടിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വൈദ്യുതി ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ ലൈറ്റുകൾ രാത്രി സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ലൈറ്റുകൾ മാത്രം ഉപയോഗിക്കുക. കഴിയുന്നതും LED ലൈറ്റുകൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് സാധിക്കും. ആവശ്യമില്ലാത്ത ലൈറ്റുകളൊക്കെ നമ്മുടെ ഉപയോഗം കഴിയുമ്പോൾ ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഊർജ്ജ സംരക്ഷണത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാർഗം, ഉപയോഗം കഴിഞ്ഞ ഏത് വൈദ്യുതോർണവും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നമ്മൾ പലപ്പോഴും റിമോട്ടിലായിരിക്കും നമ്മുടെ എയർ കണ്ടീഷണറിലായാലും TV ഒക്കെയാണ് ഓഫ് ചെയ്യുന്നത്. റിമോട്ടിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്ത് സ്റ്റാൻഡ് ബൈ പവർ ഉണ്ട്. അത് വൈദ്യുതിയുടെ ഉപയോഗം ചെറിയ തോതിലെങ്കിലും അത് വർദ്ധിക്കുന്നതിന് സഹായിക്കും. അതുകൊണ്ട് ഊർജ്ജ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവയെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ ലൈറ്റുകളും ഫാനുകളൊക്കെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ഉപയോഗം നമുക്ക് ഗണ്യമായി നിയന്ത്രിക്കാൻ സാധിക്കും.
1: പ്രകൃതി വിഭവങ്ങളുടെ അമിതോപഭോഗം മനുഷ്യനെ മാത്രമല്ല ഭൂമിയിലെ സകല ജീവികളെയും പല മട്ടിൽ ബാധിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും മണ്ണിൻ്റെയും ധാതുലവണങ്ങളുടെയും ഭക്ഷ്യവിഭവങ്ങളുടെയും എല്ലാം അമിതോപഭോഗം ലാഭത്തിൽ അധിഷ്ഠിതമായ ജീവിത സങ്കല്പത്തിൻ്റെ ഉപോൽപ്പന്നമാണ്. ഭൂമിയെയും ഭൂമിയിലെ നിലനിൽപ്പിനെയും ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാൻ നമ്മുടെ ജീവിത വ്യവസ്ഥയെ തന്നെ പുതുക്കി പണിയേണ്ടതുണ്ട്. മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഭൂമിയുടെയും പ്രകൃതി വിഭവങ്ങളുടെയും സുസ്ഥിരതയിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്.
2: ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
1: നിർവഹണ സഹായം ഷിബിൻ കെ.
3: അടുത്തതായി ഒരു ലളിതഗാനം കേൾക്കാം.

0: ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ആവശ്യമായ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഇയർബഡ്സ്, സ്പീക്കേഴ്സ്, മൗസ്, കീബോർഡ് എല്ലാം സ്പെഷ്യൽ വിലക്കുറവിൽ നൽകാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
1: ഇന്ന് തന്നെ സ്കൂൾ ഐഡി കാർഡുമായി വരൂ.
0: മൈ ജിയിൽ നിന്ന് തുടങ്ങൂ, മിടുക്കരായി പഠിക്കൂ.

മദ്ദളം കലാമണ്ഡലം സനൂപ്. കഥ നളചരിതം മൂന്നാം ദിവസം. സന്ദർഭം: നളൻ ദമയന്തിയെ വേർപിരിഞ്ഞതിനുശേഷം കാട്ടിലൂടെ അലഞ്ഞു നടക്കുമ്പോൾ ഒരു കാട്ടുതീ നടുവിൽ നിന്ന് തന്റെ പേര് വിളിച്ച് വിലപിക്കുന്നത് കേൾക്കുന്നു. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ കാർക്കോടകൻ എന്നു പേരുള്ള ഒരു സർപ്പം തീയിൽ അകപ്പെട്ട് വിലപിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും അതിനെ തീയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നു. സർപ്പദംശനം ഏറ്റ് രൂപമാറ്റം വന്ന നളമഹാരാജാവിന് പിന്നീടുള്ള ജീവിതയാത്ര സുഗമമായി ഭവിക്കട്ടെ എന്നും കാർക്കോടകൻ അനുഗ്രഹിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. കഥകളിപ്പദങ്ങൾ പാടിയത് കലാമണ്ഡലം ഉദയഭാനു. കൂടെ പാടിയത് പനയൂർ കുട്ടൻ. ചെണ്ട കലാമണ്ഡലം ശിവദാസ്.

കഥകളി പദങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പാടിയത് കലാമണ്ഡലം ഉദയഭാനു, കൂടെ പാടിയത് പനയൂർ കുട്ടൻ, ചെണ്ട കലാമണ്ഡലം ശിവദാസ്, മദ്ദളം കലാമണ്ഡലം സനൂപ്.

FM പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോം ടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മസമിതി യോഗം ചേർന്നു. ഇന്ത്യയിൽ നിലവിൽ എബോള രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു യോഗം. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് യോഗം വിലയിരുത്തി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം 1 ജൂൺ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. രാജ്യത്ത് നിലവിൽ ഇന്ധനക്ഷാമമില്ലെന്നും റീറ്റെയിൽ ശൃംഖലകളിൽ ഇന്ധനവിതരണം സുസ്ഥിരമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ 24 മാസം. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. സംസ്ഥാനത്ത് SSLC, THSLC, AHSLC പരീക്ഷ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, ഫോട്ടോകോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്ന തീയതി നാളെ വൈകിട്ട് 4 മണിവരെ നീട്ടി. ശക്തമായ മലവെള്ള പാച്ചിലിനെ തുടർന്ന് കോഴിക്കോട് മുത്തപ്പൻ പുഴയിലെ താൽക്കാലിക പാലം ഒലിച്ചുപോയി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ലാത്തൂരിൽ നിന്നുള്ള ശിശുരോഗ വിദഗ്ധനെ കസ്റ്റഡിയിലെടുത്ത് CBI. മകൾക്കായി ചോദ്യപേപ്പർ വാങ്ങിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 230 റൺസ് വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ സമാപിക്കുന്നു.

എല്ലാ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശം അയച്ചു തുടങ്ങാം. അയക്കേണ്ട നമ്പർ 9400224440. രഞ്ജിനിയിൽ ആദ്യഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ആഗതൻ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയാ ഘോഷാൽ പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു കുറ്റിപ്പുറത്ത് നിന്നും സ്നേഹ.

0: പുത്തലത്ത് കണ്ണാശുപത്രി ആർട്ട് കഫെ സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം, വിശുദ്ധൻ എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമനും മൃദുലയും പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കാടാമ്പുഴയിൽ നിന്നും ഗ്രീഷ്മ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
2: ബാലുശ്ശേരിയിൽ നിന്നും രാഹുൽ ആവശ്യപ്പെട്ട ഗാനം. ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. വചനം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കാടാമ്പുഴയിൽ നിന്നും ഗിരീഷൻ ആവശ്യപ്പെട്ടത്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: നിറക്കൂട്ട് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം കേൾക്കാം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കൂട്ടാലിടയിൽ നിന്നും ലിജ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: അടുത്ത ഗാനം അനശ്വരം എന്ന ചിത്രത്തിൽ നിന്ന്. പി കെ ഗോപിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ചിത്രയും ബാലസുബ്രഹ്മണ്യനും ചേർന്ന് പാടിയത്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പുലാമന്തോളിൽ നിന്നും ദിവ്യ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഒളവണ്ണയിൽ നിന്നും ലിബീഷ് ആവശ്യപ്പെട്ട ഗാനം, മേഘം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: വെള്ളിപറമ്പിൽ നിന്നും അഭിജിത്ത് ആവശ്യപ്പെട്ട ഗാനം, കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, അയാൾ കഥയെഴുതുകയാണ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയത്.

0: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലപ്രഭ, കോഴിക്കോട്.
2: ചെലവൂരിൽ നിന്നും വാസുദേവൻ, ശൈലജ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം, ബീന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും അമ്പിളിയും പാടിയത്.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ പ്രൊവിഡൻസ് കോളേജ് റോഡ് മലാപ്പറമ്പ് കോഴിക്കോട്.
2: അടുത്ത ഗാനം കേൾക്കാം. പവിത്രം എന്ന ചിത്രത്തിന് വേണ്ടി സുദാസ് പാടിയത്, ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ശരത്തിന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു മട്ടന്നൂരിൽ നിന്നും അജേഷ് കുമാർ.

ಗಮ ಪದ ನಿಧ ನಿಧ.

രഞ്ജിനി. ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 59:36. ഇനി നാളെ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് പരിപാടികൾ.